ഒരു വലിയ പാറക്കെട്ടിന്റെ വിടവിൽ മുളച്ച ഒരു ചെറിയ ചെടിയുണ്ടായിരുന്നു. വെള്ളവും മണ്ണും തീരെ കുറവാണെങ്കിലും കടുത്ത വെയിലിനെയും കാറ്റിനെയും അതിജീവിച്ച് ആ ചെടി ദിവസവും സൂര്യപ്രകാശത്തിലേക്ക് വളർന്നുകൊണ്ടിരുന്നു. മറ്റു മരങ്ങൾ അതിനെ നോക്കി സഹതപിച്ചെങ്കിലും അത് തളരാതെ തന്റെ നേർത്ത വേരുകൾ പാറയുടെ വിടവിലൂടെ കൂടുതൽ ആഴത്തിലേക്ക് ഇറക്കിവിട്ടു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെറിയ ചെടിയുടെ നിരന്തരമായ പരിശ്രമവും വേരുകളുടെ കരുത്തും കാരണം ആ വലിയ പാറ തന്നെ രണ്ടായി പിളർന്നുപോയി. നമ്മുടെ ജീവിതത്തിലും എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും നിരന്തരമായ പരിശ്രമവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് കഠിനമായ പ്രശ്നത്തെയും നമുക്ക് മറികടക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 31, കൊല്ലവർഷം 1202, ചിങ്ങം 15, തിങ്കളാഴ്ച.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஒடான் ஸ்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டாருக்கொப்பம். இந்த மார்னிங் மோஜோயுமாட்ட் எத்தேர்ந்திருக்கிறது வேறாருமல்ல ஆர் ஜே அனுஷியான கேட்டோ. அப்போ சவுண்ட் மாறியது கொண்டு தான் எல்லாரும் இப்போ சிந்திக்கிண்டாயிருக்கும் இதுவடையுள்ள ஆர் ஜே தண்ணியாணும். காரணம் நம்ம ஓணம் செலிப்ரேஷனும் மழையும் ஒக்கே கழியதினு சேஷம் இங்கோட்டு வந்து கழியப்பழத்தேக்கும் சவுண்டொக்கே ஏகதேசம் அங்கு மாறி தொடங்கிட்டு. കാരണം മഴയത്തൊക്കെ നമ്മൾ വീട്ടിൽ കയറി ഇരിക്കാറാണ് പതിവ്. പക്ഷെ ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിൽ ഒതുങ്ങുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കോൾഡൊക്കെ പിടിച്ചെങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് സൗണ്ട് മാറിയിട്ടുള്ളത്. ഞാൻ ആർജെ അനുഷ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം നമ്മളിത് ആ 31-ാമത്തെ ദിവസത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു വീക്ക് വളരെ പെട്ടെന്നാണ് ഓടി ഓടി കഴിഞ്ഞു പോയതല്ലേ. അതാകാൻ പോകുന്നതിന് മുൻപ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സമയം തീരുക എന്നൊക്കെ പറയത്തില്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല, പക്ഷേ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയ പോലെ ഒരു ഫീലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മാസത്തിലെ ലാസ്റ്റ് ഡേയിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. നാളെ കണ്ണ് തുറക്കുമ്പോൾ പുതിയൊരു മാസത്തിലേക്കായിരിക്കും കടക്കുക. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ദിവസത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ മോർണിംഗ് മോജ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് അപ്ഡേറ്റ്സുകളും ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. മൂണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സോണം.
8: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഈ എഴുന്നേറ്റ് ഉടനെ തന്നെ കിടക്ക വൃത്തിയാകുന്ന ശീലം നമ്മളിൽ പലർക്കും ഉണ്ടാവില്ലേ? ആക്ച്വലി അതൊരു നല്ല ശീലമായിട്ടാണ് പൊതുവെ പറയാറുള്ളതെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. അതിൽ ആദ്യം തന്നെ എടുത്തു പറയുന്ന ഒരു പോയിന്റ് ദ മോയ്ചർ ട്രാപ്പ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് വിയർക്കാറുണ്ടല്ലേ? അതിപ്പോൾ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടൊരു വിയർപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ പുതപ്പും ഷീറ്റും ഒക്കെ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് ഈ ഈർപ്പം അവിടെ തന്നെ തങ്ങി നിൽക്കാനായിട്ട് കാരണമാകും. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മുടെ ഡസ്റ്റ് മൈറ്റുകൾക്കും അതുപോലെ തന്നെ ബാക്ടീരിയകൾക്കും ഒക്കെ പെരുകാനായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് ഒരുക്കി കൊടുക്കുന്നത്. അതായത് അണുക്കളുടെ ഒരു താവളമായിട്ട് മാറാനായിട്ട് കാരണമാകും. അതുമാത്രമല്ല, ഈ ഡസ്റ്റ് മൈറ്റുകൾ കാരണം ആസ്മ, വിട്ടുമാറാത്ത തുമ്മൽ, മൂക്കടപ്പ്, കണ്ണു ചൊറിച്ചിൽ തുടങ്ങിയിട്ടുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഈ അണുക്കളുടെ വളർച്ച തടയാനായിട്ട് ബെഡ്ഷീറ്റുകൾക്കും പുതപ്പുകൾക്കും അല്പനേരം വായു സഞ്ചാരം ലഭിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ പുതപ്പൊക്കെ മടക്കി വെക്കുകയാണെങ്കിൽ ഈ അണുക്കൾ അവയുടെ വളർച്ച തടയാനായിട്ടുള്ള ഈ ഒരു വായു സഞ്ചാരം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നൊരു കാര്യം. അപ്പോൾ വെളിച്ചം കടക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അതായത് എഴുന്നേൽക്കുമ്പോൾ തന്നെ പുതപ്പ് മാറ്റി കിടക്കയിലേക്ക് ശുദ്ധവായുവും അതുപോലെ തന്നെ വെളിച്ചവും ഒക്കെ കടക്കാനായിട്ട് അനുവദിക്കുക. മാത്രമല്ല, ഈ വിയർപ്പും മൃഗകോശങ്ങളും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനും ദുർഗന്ധം അകറ്റാനും ഒക്കെ ഇത് സഹായിക്കുന്നതായിരിക്കും കേട്ടോ. അതുകൂടാതെ തന്നെ ഷീറ്റുകളിൽ എപ്പോഴും ഈർപ്പം തങ്ങി നിൽക്കുന്നത് അതിൻ്റെ നൂലുകൾ പെട്ടെന്ന് ഈ ദ്രവിച്ചു പോകാനായിട്ടൊക്കെ കാരണമായിട്ട് മാറും. അത് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അങ്ങനെ. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വായുസഞ്ചാരം ലഭിക്കുന്നതോടൊപ്പം തന്നെ ബെഡ്ഷീറ്റുകളുടെ ആ ഒരു നിറം മങ്ങാതിരിക്കാനും ഒരു ഫ്രഷ്നെസ് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുന്നേറ്റ് ഒരു 30 അല്ലെങ്കിൽ 60 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ബെഡ് വൃത്തിയാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ബെഡിലെ ഈർപ്പമൊക്കെ മാറാനെടുക്കുന്ന ഈ ഒരു സമയം നിങ്ങൾക്കൊരു മോർണിംഗ് വാക്കിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബെഡിലെ വായുസഞ്ചാരം കൃത്യമായിട്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ അതുമൂലം ഈ മൃഗകോശങ്ങളൊക്കെ അടിഞ്ഞ് ബാക്ടീരിയകൾ വളരാനുള്ള ആ ഒരു സാധ്യത കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് കുറയാനായിട്ട് കാരണമാകും. നേരത്തെ ഞാൻ പറഞ്ഞു, അണുക്കളുടെ താവളമായിട്ട് നമ്മുടെ പുതപ്പുകൾ മാറാറുണ്ട് എന്ന്. അത് ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എഴുന്നേറ്റ് ഉടനെ തന്നെ ബെഡ് മടക്കി വെക്കാതെ, ബെഡ്ഷീറ്റ് മടക്കി വെക്കാതെ അത് കുറച്ച് നേരം വെയിൽ കൊള്ളിക്കാനോ വായുസഞ്ചാരം കൊള്ളിക്കാനോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കേൾക്കാനുണ്ട്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788 ആയി. 149 ഇന്ത്യൻ പൌരന്മാരെ

0: ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് 10 മണിയോടെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗ്, SP ഭാഗേൽ എന്നിവരും സംബന്ധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷദ്വീപിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
1: ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തിദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
0: 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാനിലെത്തിയത്. പ്രസിഡന്റ് സദിർ ജബാരോവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. ബിഷ്കെക്കിൽ SCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌമത് മിർസിയേവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. 11 കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 2026-2030 വർഷ കാലയളവിലേക്കുള്ള ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സാംസ്കാരിക വിനിമയ പരിപാടി ഫയാസ് ടെപ്പെ, കരാടെപ്പെ എന്നീ പുരാതന ബുദ്ധമത കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനുമായുള്ള ധാരണാപത്രം, പുരാരേഖ പ്രവർത്തന മേഖലയിലെ സഹകരണത്തിനുള്ള ധാരണാപത്രം, ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളിലുമുള്ള സഹകരണം എന്നിവയിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ഖനികൾ, വിനോദസഞ്ചാരം, പരിസ്ഥിതി, പ്രതിരോധം എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക ധനകാര്യ ചർച്ചകൾക്കായി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ധനകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ധാരണാപത്രവും ഇതിൽ ഉൾപ്പെടുന്നു. മധ്യേഷ്യൻ രാജ്യത്ത് ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുന്നതിനായി ഉസ്ബെക്കിസ്ഥാനിലെ 100 വിദ്യാർത്ഥികൾക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്കോളർഷിപ്പുകൾ, താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിൽ ഒരു സംസ്കൃത ചെയർ സ്ഥാപിക്കൽ, ആറൽ കടൽ മേഖലയിലെ വനവൽക്കരണം, UPI ഡിജിറ്റൽ പണമിടപാട് ലളിതമാക്കുക എന്നിവയും പ്രധാന പ്രഖ്യാപനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെ സൌത്ത് കരോലിനയിൽ എത്തി. ഇന്നും നാളെയും ആഷേവിലിൽ നടക്കുന്ന G20 യോഗങ്ങളിലും അനുബന്ധ ചർച്ചകളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ധനമന്ത്രി അഭിസംബോധന ചെയ്തു. ഷിക്കാഗോ സന്ദർശനത്തിനിടെ പ്രമുഖ അമേരിക്കൻ വ്യവസായികളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788 2500 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം ദുരന്തത്തെ തുടർന്ന് നേപ്പാളിൽ നിന്ന് ഇതുവരെ 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. നിലവിൽ 275 ഇന്ത്യൻ പൌരന്മാരെ കാണാതായതായും ഇന്ത്യൻ വംശജരായ 128 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിൽ എത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോവുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചു. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ വിഭാഗത്തിൽ വനം വകുപ്പിന്റെ ഫ്ളോട്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഒന്നാമതെത്തി. സർക്കാർ ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിനാണ് ഒന്നാം സ്ഥാനം. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO ഒന്നാം സ്ഥാനവും ദക്ഷിണ റെയിൽവേ രണ്ടാം സ്ഥാനവും നേടി. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ തായ്ലന്റ് 65 റൺസിന് പുറത്തായി. 64 റൺസ് നേടി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം സമ്മാനിച്ച ഓപ്പണർ ഷെഫാലി വർമ്മയാണ് കളിയിലെ താരം. ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ നാലാമത്തെ ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-1 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788, 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നടക്കോറോത്തിരുവി നാടിനും വീടിനും അധികപ്പെട്ടു മണ്ണല്ല മാരാരുടെ മൺപച്ചാറ് സ്വന്തം തല സ്വന്തം കാൽ കത്തും മരമേ നീയകമനീറി നീറിപ്പുകയെ തീ ചുടലയാള് പൊണ്ണത്തടിമേൽ വിറകു നീ കാട് വസന്തർത്തു നീ ശരംവില്ല് കാട്ടാളനുമേ ക്രൗഞ്ചവുമേ കോറോത്തരവി വാളത്തിലലി പാമ്പു പണം നീർത്തുന്നത് കാണുന്നില്ലേ കൈക്കോട്ടരട കടമെടുക്കട അകമടിച്ചു പുറമടിച്ചു വെടിപ്പാക്കട
1: മരം പള്ളേ പൊങ്കുന്നോറേ വെയിലേറും നൊണ്ടപ്പ നീറും നൊണ്ടപ്പ.

ആഹ്വാനമാണ് നാട്ടുവാസികളെ. പ്രകൃതി കാലാവസ്ഥ ക്ഷേമ രാഷ്ട്രം താങ്ങുവില തരവില തേങ്ങ മാങ്ങ വാഴ കോഴ പല പല അറ്റത്ത് തോരട്ട് വരും തെന്നായ്ക്കൾ കള്ള കാറ്റുപന്നികൾ രാജ്യദ്രോഹികൾ ഒരുത്തനെയും ഈ വേദിക്ക് പിറക്കാതെ നമ്മളെ

0: মর্নিং ওজো.
1: ഈ നൈറ്റ് ഷിഫ്റ്റ് ജോബ്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൽ പലരാണെങ്കിലും ചെയ്യുന്ന ജോലിയിൽ നൈറ്റ് ഷിഫ്റ്റ് എടുക്കാറുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു പോകുന്ന സമയത്ത് സൺലൈറ്റ് ഡയറക്റ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡാർക്ക് സൺഗ്ലാസ് യൂസ് ചെയ്യാനായിട്ട് ഇവരെ ശ്രദ്ധിക്കാം. അത് മാത്രമല്ല, ഇപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാലും റൂമൊക്കെ ആണെങ്കിലും എന്തായാലും ഉറങ്ങണമല്ലോ, അപ്പോൾ റൂമൊക്കെ കംപ്ലീറ്റ്ലി ഡാർക്ക് ആക്കിയതിന് ശേഷം മാത്രം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ മീൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ അതിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് സമയത്ത് ഹെവി മീൽസ് കഴിക്കാതെ ഓൺലി ഹൈ പ്രോട്ടീൻ സ്നാക്സുകൾ ഈ സമയത്ത് കഴിക്കാനായിട്ട് കൂടുതലായിട്ടും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ധാരാളമായിട്ടും വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നവർ കോഫിയൊക്കെ ധാരാളമായിട്ട് കുടിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ കോഫി ശീലമുണ്ടെങ്കിൽ ഷിഫ്റ്റ് തിരിയുന്നതിന് 6 മണിക്കൂർ മുൻപ് കോഫി കുടിച്ച് നിർത്തേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും കൃത്യമായിട്ട് ഉറക്കമൊക്കെ ആണെങ്കിലും കൃത്യമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Morning Mojo.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. എം എസ് സി സൈബർ സെക്യൂരിറ്റി എന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഫോറൻസിക് സയൻസ് സർവകലാശാലയുടെ ചെന്നൈ ക്യാമ്പസിലെ എം എസ് സി സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാമിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്നുകൂടി അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, ഓഗസ്റ്റ് 31st ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വെബ്സൈറ്റ് വരുന്നത് nfsu.ac.in എന്നതാണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, nfsu.ac.in എന്നതാണ് വെബ്സൈറ്റ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
9: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
10: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
2: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
4: അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്.
3: ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
5: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൻ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
6: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
2: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
6: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
2: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
6: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
1: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഫോജോ.
2: കൊച്ചിൻ ഷിപ്പ് യാർഡിൽ അപ്രന്റീസ് ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നിരിക്കുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയാനുള്ളത് കേട്ടോ. മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഒരു വർഷത്തെ അപ്രന്റീസ് ഷിപ്പ് പരിശീലനത്തിനായിട്ട് എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയുള്ളവർക്ക് സെപ്റ്റംബർ 1 വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 31 ആണ്, നാളെ സെപ്റ്റംബർ 1 ആണ്, നാളെ വരെയാണ് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് വരുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡ് .in എന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് വഴി അപ്രന്റീസ്ഷിപ്പിനായിട്ട് പരിശീലനത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാറുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: 25-ലൊന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
7: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപു നന്ദലത് ജി മാർട്ട്, M0 കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
8: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS Metals ഉള്ളപ്പോൾ YS Metals ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS Metals, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ
2: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ് കേട്ടോ. 9 മണിവരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം 31 ഓഗസ്റ്റ് ഈ ഒരു ഡേറ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടെങ്കിൽ, അവർക്കൊരു വിഷ് കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈഖയാണ്, ഫ്രം അയരിക്കോട് നിന്ന്. സന്തോഷമുള്ള മനസ്സും പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്ന മുഖവും ആത്മവിശ്വാസത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും പ്രതീകമാണ്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. എപ്പോഴും സന്തോഷമായിട്ട് നിൽക്കുക, പുഞ്ചിരി നിറഞ്ഞു നിൽക്കുക, ആത്മവിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയുടെയും ഒക്കെ ഒരു പ്രതീകം തന്നെയാണ് എപ്പോഴും സന്തോഷിച്ചിരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ അല്ലേ. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല, സാധിക്കാത്തവർക്ക് സാധിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച സുലൈഖയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. കൂട്ടുകാരൻ സുഖത്തിലാണെങ്കിൽ ക്ഷണമില്ലാതെ നീ സന്ദർശിക്കരുത്. കൂട്ടുകാരൻ പ്രയാസത്തിലാണെങ്കിൽ ക്ഷണത്തിന് വേണ്ടി നീ കാത്തു നിൽക്കുകയും ചെയ്യരുത്. നല്ലൊരു മെസ്സേജ് തന്നെയാണ് അയച്ചിരിക്കുന്നത്. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ ഫ്രണ്ട് എന്നുള്ള ഒരു കോട്ട് നമ്മളെല്ലാവരും കേട്ട് കാണുമല്ലേ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച മനോജേട്ടനും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കോട്ട്സുകളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടെങ്കിൽ ലൈവിലൂടെ വിളിച്ചറിയിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
1: ഈ ഓണക്കാലത്ത് നന്ദലക്ഷ്മി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലക്ഷ്മി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: மனையில் மதுவிலை களிமையே.
1: நாடினொப்பம் நாட்டார்க்கொப்பம்.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലി.

0: മോർണിംഗ് മോജോ
1: കേട്ടോണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ വിഷിംഗ് സെഗ്മെന്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് ആശ്രയ, പ്രതിസന്ധികൾ നമ്മളെ തകർക്കാനായിട്ടല്ല, നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ പുറത്തെടുക്കാനാണ് വരുന്നത്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണല്ലേ. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആളുകൾക്ക് ഒന്നിനെയും ഒരു ഭയമുണ്ടാകത്തില്ല, എല്ലാത്തിനെയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസവും കരുത്തുമൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണല്ലേ. അപ്പോൾ എന്നാലും നല്ലൊരു മെസ്സേജ് അയച്ച ശശികര ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. അറിവും അഹങ്കാരവും പരസ്പരം തികച്ചും വിപരീതമാണ്. എത്രയധികം അറിവുണ്ടാകുന്നുവോ അത്രയധികം അഹങ്കാരം കുറയും. മറിച്ച് എത്രയധികം അഹങ്കാരം ുന്നുവോ അറിവ് അത്രയധികം കുറവായിരിക്കും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നല്ല മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മെസ്സേജ് അയച്ച ചേട്ടനും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ടെസയാണ്. ടെസ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആശ്രയഫം 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് പറയണേന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ടെസ മേരിയുടെ വക നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. ഞാൻ ടെസക്കുട്ടിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ഈ ഒരു മെസ്സേജോടുകൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ, ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
8: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
8: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
3: എന്ത് പറ്റി?
2: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി
4: ശരീരം
5: നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
4: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
6: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
4: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
6: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
4: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
6: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മോർണിംഗ് ഓജോ.
8: അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അഞ്ചാൽ വെസ്റ്റ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അറബിക് അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് നാളെ രാവിലെ 10:30. സോ ഇൻട്രസ്റ്റ് ഉള്ള യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. അതായത് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊച്ചി വിമാനത്താവളം മുതൽ കാക്കനാട് വരെയുള്ള മേഖലകളിൽ ഇന്നത്തെ ദിവസം ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 28 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാറുണ്ട്. സ്റ്റേ ട്യൂൺഡ്.
9: തകരി മപ്പ മകരീ.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങൾ എന്തോ മനസ്സായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
1: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
7: ഓണം പൊളിക്കാം. അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
1: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര
6: സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ ദിവസം ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരങ്ങളിലും അതുപോലെ തന്നെ കന്യാകുമാരി തീരത്തും രാത്രി 11:30 വരെ ഉയർന്ന തിരമാല കാരണം കടലാക്രമണത്തിനുള്ള സാധ്യത പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞതാ 51 കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയുകയുണ്ടായി. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങൾ ഉണ്ടോട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90 അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: യാത്രയായപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനിയോണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
1: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം and കരുനാഗപ്പള്ളി.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഒന്ന് മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, Nadinoppam Naattarkoppam. Yes, appo indara nammal angarthe nammada Pulavan Junction athi innoru baadu nalla manushare ingane parichayapettondirikkana. Nee tottaduthu oru kootukaranundu, onnu parichayapadam. Endanu peru?
8: Enna oru Parthan Gopal.
7: Parthan
8: Gopal.
7: Gopal, adipuli perekkana. Nee pera aara ittathu?
8: Achanaanu.
7: Achana ittathu. Endondaanu ingane oru pera ittanu choichirundo achanodu?
8: Choichirundu. പക്ഷെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല.
7: പ്രത്യേകിച്ച് റീസൺ ഒന്നും ചോദിച്ചോ അല്ലേ?
8: ഇല്ല ഇല്ല, അവർക്ക് ഒന്ന് പേരാൻ കിട്ടുമെന്ന് പറഞ്ഞു.
7: ഓക്കെ, ശരി ശരി. എന്തായാലും മനോഹരമായ ഒരു പേരാണ് കേട്ടോ. ശരി, അപ്പൊ എന്താ ചെയ്യുന്നത് പാർത്ഥൻ?
8: ഞാൻ ജോലി ചെയ്യുന്നത് ട്രാവലറാണ്, മാർക്കറ്റിംഗ്.
7: ട്രാവലറാണ്, മാർക്കറ്റിംഗ് ഫീൽഡ് വർക്ക് ചെയ്യാണ്.
8: അതെ അതെ.
7: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
8: നന്നായിട്ട് തന്നെ പോകുന്നു.
7: നന്നായിട്ട് പോകുന്നുണ്ട്. അതിനു മുമ്പായിട്ട് വീട് എവിടെയാണ്?
8: എന്റെ വീട് പുത്തൂർ.
7: പുത്തൂരാണ്. ഓക്കെ, ഇവിടെ എന്താ പരിപാടി?
8: ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയാണ്. ഒന്ന് രണ്ട് അല്ലാതെ കുറച്ച് ക്ലയൻസിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു.
7: ഓക്കെ, ശരി ശരി. അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
8: എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ എനിക്ക് രണ്ട് അനിയന്മാരുണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ,
7: എല്ലാവരും ഹാപ്പിയായിട്ട് പോകും.
8: എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു. ഓൾ ഗുഡ്.
7: ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞല്ലോ, അപ്പം എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റിംഗ് ഫീൽഡ് ഇപ്പം ജോബ് സെക്ടറായിട്ട് ചൂസ് ചെയ്തത്?
8: അത് പറഞ്ഞാലും ആക്ച്വലി ഞാനിപ്പോൾ പഠിത്തം കഴിഞ്ഞ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല നിൽക്കായിരുന്നു. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓണം എന്ന് പറയുന്നത് കുശലനാണ്. ഇപ്പം പുള്ളിയോട് ചോദിച്ചത് പോലെ ഞാൻ ഫ്രീ ആണ്, എനിക്കൊരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു ജോലി ഞാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ കുറേ ജോലി ചെയ്തു, ട്യൂഷൻ ഫീൽഡ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ കൊറിയർ സർവീസിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് എല്ലാം ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് മാറണം അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു പുതിയ മേഖലയിലേട്ട്, ഒട്ടും പരിചയത്തെ മേഖലയാണ്, അവിടെ പോയി വർക്ക് പഠിച്ചു. ആൻഡ് നമ്മൾ ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ഒരു ക്ലയൻസ് ഉണ്ട്, അവരുടെ പ്രൊഡക്റ്റ്സ് അല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയുണ്ട്. അങ്ങനെയാണ് നന്നായിട്ട് പോകുന്നത്, അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിച്ചെന്നത്.
7: ഓക്കെ, ശരി ശരി. ഇപ്പം ഫീൽഡ് ആക്ച്വലി ഗുഡ് ആണോ?
8: ഗുഡാണ്, പക്ഷേ കൈൻഡ് ഓഫ് കോമ്പറ്റേറ്റീവ് ആണ്. മാർക്കറ്റ് അല്ലേ, ഇപ്പൊ നല്ല സംഭവിക്കുക, മോശം സംഭവിക്കുക.
7: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മാർക്കറ്റിംഗ് ഫീൽഡ് നമുക്ക് ഒരിക്കലും എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഓക്കെ ആയിട്ട് തരക്കേടില്ലാതെ തട്ടിയും മുട്ടിയും പോകുന്നു അല്ലേ?
8: അതെ അതെ അതെ.
7: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മളെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി പാർത്ഥൻ ഗോപാലിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പാർത്ഥനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരും ഇങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ, RJ ശ്രീശാന്ത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
5: സമ്മാനങ്ങളും.
3: കൂടാതെ കേരളത്തിൽ ഉടനീളം
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
9: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Yes, appo indale nammal angane nammada Pulavan Junction lathi nammada Parthanodu ingane vartanam parayundirikkana. Appo Parthanodu korchu karyangal koodi chodikkanundu. Appo Partha, life il ettavum valiya aagraham endha Parthante?
1: Life il ettavum valiya aagraham ennu parnal Cristiano Ronaldo nerittu kaanana ennalladana.
0: Devame, adoru cheriya aagraham poyallo.
1: Adhe adhe pattengil sodhi povu pulli retired aanu munpu riyadil poi pulli ingane kaana at least matching il kaanannu bhangara aagrahamana. Pinne enikku illa
0: എപ്പോഴെങ്കിലും ഫിൻലാൻഡിലും നോർവേയിലൊക്കെ പോകാൻ സാധിക്കും. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും വളരെ ചെറിയ രണ്ട് ആഗ്രഹങ്ങളാണ്. എനിക്കൊന്ന് രണ്ടാമത് കുറച്ചും കൂടി എളുപ്പം കാണാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യമാണ് ഈ നോർത്തേ ലൈറ്റ്സ് കാണാൻ എന്ന് പറയുമ്പോൾ. നമ്മുടെ നാട്ടിലെങ്ങും ഒരിക്കലും നമുക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പൊ എന്തായാലും എബ്രോഡ് പോകുമ്പോൾ, എസ്പെഷ്യലി ഫിൻലാൻഡിലോ നോർവേയിലൊക്കെ പോകുമ്പോൾ നടക്കട്ടെ. ആൻഡ് ആദ്യം പറഞ്ഞ ആഗ്രഹം, സിയാസവനെ എപ്പോഴെങ്കിലും ലൈഫിൽ മീറ്റ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. തികഞ്ഞ ഫുട്ബോൾ ആരാധകനാണ്.
1: അതെ, ഭയങ്കര ഫുട്ബോൾ പ്ലെയറാണ്, കളിക്കാൻ ആഗ്രഹമുണ്ട്, കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ലോക്കൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ വീണ്ടെടുത്ത് കളിക്കാനൊക്കെ. അപ്പോൾ സൺഡേസ് ഫ്രീ ആകുമ്പോൾ പിള്ളേർ കൂടെ കളിക്കാൻ പോകാറുണ്ട്.
0: ആക്ച്വലി ഇപ്പോഴും ഈ നമ്മുടെ ഈ കളിക്കളങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോഴും?
1: നിലവിൽ ഈ സി നമുക്കിപ്പം എല്ലാവരും ഇപ്പോൾ സ്പോർട്സ് അതാണ് ഇതാണ് എന്ന് പറയുമെങ്കിലും വേണ്ടൊരു അടിസ്ഥാനങ്ങളൊന്നും ആർക്കും കൊടുക്കുന്നില്ല. പിള്ളേരെ കളിച്ച അയൽപ്പക്കത്തെ കേസ് കൊടുക്കുക, കളി നടത്തുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പേരൻസ് പോലും പലപ്പോഴും അടിക്കുന്നുണ്ട്. ഒന്ന്, ഈ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് പല രീതിയിൽ മോശമായി പോകുന്നുണ്ട്, എന്നാൽ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ പറയുന്ന സ്റ്റഡി ടൈം, പേരൻസ് എപ്പോഴും നമ്മുടെ ഒരു ഒരു ഒരു സ്റ്റീരിയോ ടൈപ്പ് വെച്ച് നോക്കണം എല്ലാവർക്കും ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ നല്ലൊരു അങ്ങനെയാണ് ആഗ്രഹിക്കുക. ആരും സ്പോർട്സിനെ അത്ര രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, സപ്പോർട്ട് ആയിട്ട് പോകുന്നില്ല. ഞാനും ഐ വാസ് ഫുട്ബോൾ, ഞാനൊരു ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് വേണ്ട സപ്പോർട്ട് കിട്ടിയില്ല. പക്ഷേ എനിക്കറിയാവുന്ന ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഒരു യാതൊരു വിധത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാഞ്ഞിട്ട് ഒന്നും അല്ലാതെ ആൾക്കാരൊക്കെ എനിക്കറിയാം. അങ്ങനെയാണ് കാര്യങ്ങൾ.
0: ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സിന് കാര്യം പറയാം, എല്ലാവരും ഈ ഫുട്ബോൾ സ്പോർട്സ് ആ രംഗത്തുനിന്ന് മാറി ഇപ്പം എന്താണ് നമ്മുടെ ഫോണിന്റെ യുഗത്തിൽ, ഡിജിറ്റൽ യുഗത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് അങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കുട്ടികൾ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ പോലും വേണ്ട വിധത്തിലുള്ള സപ്പോർട്ടും പലപ്പോഴും കിട്ടാതെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. വേണ്ട വിധത്തിൽ നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ല നിലയിലല്ലേ, അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന സ്കിൽസ് ഉള്ള നല്ല അടിപൊളി ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ എന്തായാലും അവരെ കണ്ട് മനസ്സിലാക്കി അവരുടെ സ്കിൽസ് മനസ്സിലാക്കി അവരെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യല്ലേ.
1: തീർച്ചയായിട്ടും വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള മാത്രമല്ല, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതാണ്. എന്നാലേ നല്ലൊരു ഈ ബേസിക് യൂണിറ്റ് സാധനം ഉണ്ടല്ലോ, അതിലല്ലേ നമ്മളെല്ലാം ബിൽഡ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്നത്.
0: പക്ഷേ അങ്ങനെ സപ്പോർട്ട് ഇടുകയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് ഫീൽഡ് വരത്തില്ലായിരുന്നു
1: ഒരിക്കലും. ഇല്ല,
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും പാർത്ഥന്റെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ.
1: അതെ അതെ,
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ, ജോലിയൊക്കെ നന്നായിട്ട് പോട്ടെ ആൻഡ് അടിപൊളിയായിട്ട് ലൈഫ് മുൻപോട്ട് പോട്ടെ കേട്ടോ.
1: ഓക്കെ,
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമോൺ ജംഗ്ഷനിലത്തിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് പുത്തൂർ സ്വദേശിയായ പാർത്ഥൻ ഗോപാലിനെയാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
4: ലക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinuppum, Natarkuppum. Yes, അപ്പോൾ ഇന്നലെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് അഖിൽ എന്നാണ്.
0: അഖിലെ വീടടുത്ത് തന്നെയാണോ?
1: വീടടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ.
0: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: ഹാപ്പി ആയിട്ട് പോകുന്നു, ദൈവം സഹായിച്ച് എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ. ആൻഡ് ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഓണമൊക്കെ അയ്യോ, ഇപ്രാവശ്യം ഓണം അങ്ങനെ വലുതായിട്ടില്ലായിരുന്നു. വീട്ടിലെ അച്ഛൻ്റെ അമ്മ മരിച്ചു പോയായിരുന്നു, അപ്പം ഓണം വലുതായിട്ട് അങ്ങനെ ആഘോഷിക്കാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ ഫാമിലിയായിട്ട് ഒരു ദുഃഖം ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല.
0: ശരി ശരി. ഓക്കെ, അപ്പോഴേ എന്താ ചെയ്യുന്നത് ഇപ്പം അഖില്?
1: ഞാൻ ദുബായിലാണ്, ഓർഗാനിക് സെയിൽസിലാണ്.
0: ദുബായിലാണ്? ഓക്കെ, പ്രവാസിയാണ്?
1: അതെ അതെ, തീർച്ചയായിട്ടും പ്രവാസിയാണ്.
0: എത്ര നാളത്തെ പ്രവാസ ജീവിതമാണ്?
1: എന്റെ ഒരു 3.5 കൊല്ലത്തെ പ്രവാസ ജീവിതമാണ്.
0: 3.5 കൊല്ലം ആയതേ ഉള്ളൂ, തുടക്കക്കാരനാണ്?
1: അതെ അതെ, തീർച്ചയായിട്ടും തുടക്കക്കാരനാണ് ഞാൻ.
0: ഓക്കെ, ശരി. എങ്ങനെയുണ്ട് പ്രവാസ ജീവിതമൊക്കെ?
1: പ്രവാസ ജീവിതം പൂർണ്ണമായും നമ്മുടെ നാടും വീടും ഒക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കുന്നതിനെക്കാട്ടിലും വലിയൊരു ദുരിതം വേറെ ഇല്ലെങ്കിലും നമ്മുടെ നാടും വീടും തന്നെയാണ് നമുക്ക് എപ്പോഴും സ്വർഗം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് പ്രവാസികളെ ഇങ്ങനെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇതേ സെയിം കാര്യം തന്നെയാണ്. എന്നാണ്, എത്രയായാലും ഇനി നമുക്ക് കാശൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇന്ന് പോകണം. പക്ഷെ ഇന്നതാ പോലും ഉള്ളിന്റെ ഉള്ളില് ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണെന്ന് ചോദിക്കുമ്പോൾ സ്വന്തം നാട് തന്നെയായിരിക്കും അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും നമ്മുടെ നാട് തന്നെയാണ് നമുക്കെല്ലാം. നമ്മുടെ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, പഠിക്കുക, നല്ല ജോലി വാങ്ങുക, നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലിയായിട്ട് നല്ലൊരു വരുമാനത്തിൽ നിൽക്കാൻ നോക്കുക. പുറത്തേക്കും കയറി പോകാതെ നമുക്ക് ഇവിടെ തന്നെ രക്ഷപ്പെടാൻ നോക്കാൻ മാർഗങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഒരുക്കണമെന്നാണ് ഞാൻ പറയുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കുറച്ച് നാൾ മുന്നേ വരെ ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, എല്ലാവരും ഈ എബ്രോഡ് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ നാട്ടിൽ തന്നെ മാക്സിമം സെറ്റിൽ ആവാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്തായാലും അത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം നമ്മുടെ നാട് നിന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് എത്തുള്ളൂ അല്ലേ? സോ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ അഖിലിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അഖിലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരെങ്കിലും പോയി ഉണ്ടാക്കി പോളിസണിങ് ആസ്ട്രേ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഉണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. നമ്മുടെ അഖിലിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അഖിലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ അഖില്, എന്തുകൊണ്ടാണ് ഈ സെയിൽസ് എന്നീ വലിയ ഡിപ്പാർട്ട്മെന്റ് ഈ ജോബ് സെക്ടർ ആയിട്ട് ചൂസ് ചെയ്ത്?
1: ജോലി അത്യാവശ്യമായിരുന്നു. അപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഇതൊരു സെയിൽസിൽ വേക്കൻസി ഉണ്ട് ദുബായില്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, പാസ്പോർട്ട് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. സിറ്റി വിസയിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അപ്പം തന്നെ അവര് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് എന്റെ ആദ്യത്തെ തുടക്കം.
0: തീർച്ചയായിട്ടും ശരി. അപ്പൊ അങ്ങനെ ഇപ്പൊ സക്സസ്ഫുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജോലി, അല്ലേ?
1: എന്താ പറയാ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല മംഗളമായിട്ട് നടക്കുന്നു.
0: ഓക്കെ, ശരി. അപ്പം ഈ പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ബാധിച്ചത്?
1: തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മളെ പ്രവാസികളെ ബാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാണ് ഉണ്ടായത്. ഫ്ലൈറ്റിന്റെ കാര്യങ്ങളായാലും ജോലി സംബന്ധമായാലും അവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് അത് ബാധിച്ചിട്ടുണ്ട്. എല്ലാം കുറച്ചൊക്കെ ഒതുങ്ങി വരുന്നുണ്ട്. എങ്കിലും ഒരു നമുക്കൊരു ജോലി സാധ്യതയിൽ നമുക്കൊരു എന്താ പറയാ ഭീഷണി ആയിരുന്നു അതൊരു ആ ഒരു സമയത്ത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി ശരി. ഓക്കെ, എപ്പോഴേ നമുക്ക് എല്ലാവർക്കും ഓരോരോ ലൈഫിൽ ഓരോ ആഗ്രഹങ്ങളൊക്കെ കാണും. അപ്പൊ ഞാൻ ചോദിക്കണം അഖിലിനോട്, അഖിലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? അഖില്,
1: എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കണം.

0: ലൈഫിൽ ഹാപ്പി ആയിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും അല്ലേ? അപ്പൊ എന്തായാലും ഉടനെ തന്നെ അഖിലിന്റെ ആഗ്രഹം സാധിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും ഇത് പരിചയപ്പെട്ടതിന് സന്തോഷം കേട്ടോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലത്തെ ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ അഖിലിനെയാണ് കേട്ടോ. അത് ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ

0: വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
1: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലവൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: സുജാത.
0: സുജാത ചേച്ചി വീടടുത്തന്നെയാണോ?
1: അതെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ചേട്ടനുണ്ട്, മോനുണ്ട്, ഞങ്ങള് മൂന്നുപേരേ ഉള്ളു.
0: ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: അതെ.
0: ഓക്കെ, എന്താ അപ്പൊ ചെയ്യുന്നേ?
1: ദേശമൊന്നും ചെയ്യുന്നില്ല,
0: വീടിനെ അടക്കി ഭരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പൊ ഓണം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു?
1: ഓണമൊക്കെ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ല, നല്ല.
0: അപ്പൊ വീട്ടിലെ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
1: സദ്യ ഒരുക്കി.
0: സദ്യ ഒരുക്കി. ചേച്ചി ഭക്ഷണപ്രിയാണോ?
1: അങ്ങനെ പ്രത്യേകിച്ചില്ല,
0: എന്നാലും ജീവിക്കണമല്ലോ, കഴിക്കണം, അതുകൊണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നല്ലേ.
1: അതെ അതെ.
0: വീട്ടിലെന്തായിരുന്നു? പായസം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രഹ്മസലിക്കും വെർമ്മസലി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബ്രഹ്മസലി വെർമ്മസലി, അതായത് സേമിയാണ് പറയുന്നത്. എനിക്കൊന്ന് ട്രിവാൻഡ്രം സൈഡ് വെർമ്മസലി എന്ന് പറയുന്നത്, എനിക്കൊന്ന് ഈ കൊട്ടാരക്കര കൊല്ലം സൈഡൊക്കെ ബ്രഹ്മസലി എന്ന് പറയുന്നത് അല്ലേ? ശരിയല്ലേ? അത് കേൾക്കുന്നൊരു ഒന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തുകാരൊക്കെ പറയുന്നത് ബ്രഹ്മസലി എന്നാണ്. അപ്പൊ എന്തായാലും കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല പലർക്കും. ഇനി വെർമ്മസലി ആണോ ബ്രഹ്മസലി ആണോ കേൾക്കുന്നവരെ പറയാട്ടോ. സോ അപ്പൊ എന്തായാലും ആ ഒരു സേമിയ പായസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. അപ്പം വീട്ടിൽ സേമിയ പായസം ആയിരുന്നു. ശരി, അപ്പം എങ്ങനെയാ, ഷുഗർ ഒക്കെ ഉണ്ടോ?
1: ഷുഗറൊന്നുമില്ല.
0: ദൈവഭാഗ്യമുള്ള സ്ത്രീയാണ്. ഇന്നത്തെ കാലത്ത് ഷുഗർ ഇല്ലാത്ത വ്യക്തികളില്ല അല്ലേ? ശരി ശരി. അപ്പൊ എന്തായാലും ഓണം അടിച്ചു പൊളിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, സന്തോഷം എന്ന് പരിചയപ്പെട്ടതില്. ജീവിതമൊക്കെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകട്ടെ.
1: സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ ഹോം മേക്കർ ആയ സുജാത ചേച്ചിയാണ് കേട്ടോ. ഇത് പോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണം കളർഫുള്ളാക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
3: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
7: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ഹലോ, നമസ്കാരം, ഇതാരാണ്?
11: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ.
10: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
11: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
10: 1000 പറ മുത്തുണ്ടേ,
12: അനക്കെടുപ്പത് പൊന്നുണ്ട്, 1000
13: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ ഓണിയോ ആശ്രയ FM 90
14: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: Time check. Studio clock ഇപ്പോൾ സമയം കൃത്യം 12 മണി. The time is 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു. കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ് സോനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാം. ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0491909047 491 9090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശദം കാര്യങ്ങളും ആൻഡ് ഓൾസോ കേൾക്കേണ്ട പാട്ടുകളും നമ്മളോട് പറയാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 9526690909. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത്

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
7: ലെക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ ചോദിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നാലും ഒരുപാട് മെസ്സേജസ് നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലിംസ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആസ്ട്രിയ, ഞാൻ ലിംസ. ഇന്ന് ഫഹിമ മോളുടെ ബർത്ത്ഡേ ആണ്. മോൾക്ക് വേണ്ടി പവഴമല്ലി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഫഹിമ മോൾക്ക് ആസ്ട്രിയ ഫോം 90 പേരിലും എൻ്റെ പേരിലും ലിംസ ചേച്ചിയുടെ പേരിലും 1000 പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഒരുപാട് വർഷം നമുക്ക് ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് പവഴമല്ലി എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ വിവേക് വരികൾ എഴുതി ആൻഡ് സായ് അഭ്യങ്കർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു. അദ്ദേഹം തന്നെ പാടി സൂപ്പർ ഹിറ്റ് ആക്കി ട്രെൻഡിങ് ലിസ്റ്റിൽ നിന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തു ആണ്. കാത്തു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് കാത്തു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കാത്തുവിന് വേണ്ടിയിട്ട് എന്തായാലും കണ്ണോട് കണ്ണായിടാം എന്ന ഫീൽ ഗുഡ് പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ജോബ് കുര്യനും അതുപോലെ തന്നെ മൃദുല വാര്യരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9562669900. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026.
4: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
6: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? സുധർമ്മ ചേച്ചി, ആ റേഡിയോയുടെ വോള്യൂം ഒന്ന് കുറച്ച് വെക്കാമോ? ഹലോ.
8: ഹലോ
7: ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
8: ഓണം കഴിഞ്ഞ വിഷമത്തിലാ.
7: ഓണം കഴിഞ്ഞൊരു വിഷമത്തിലാല്ലേ? എന്തായാലും ഓണമൊക്കെ തകർത്തില്ലേ? അന്ന് എന്തോ ഒരു വിഷമം പോലെ, വലിയ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ. വയ്യായിരുന്നു. ഇപ്പോ സുഖം പ്രാപിച്ചോ? എല്ലാം ഓക്കെ ആയോ? ഓക്കെ ആയി. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? ഇപ്പൊ ആരും ഇല്ല. ഒറ്റയ്ക്ക് നമ്മുടെ ആശ്രയ FM 90 ഓരോ പാട്ടുകൾ ഇങ്ങനെ കേട്ട് കേട്ടിരിക്കുക അല്ലേ? അതൊക്കെ പോട്ടെ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
8: ഓണത്തെ കുറിച്ചുള്ള പാട്ട്.
7: ഓണത്തെ എന്താണ്? ഏതൊരു പാട്ട് വെച്ച് തന്നാലും ചേച്ചി ഓക്കെ.
8: ഓണത്തെ കുറിച്ചുള്ളതായിരിക്കണം.
7: ഓക്കെ, ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? ഹലോ, അനിയത്തിയുടെ മക്കൾക്ക് വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സുധർമ്മ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന ഓണത്തെ പറ്റി ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്ത് തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും സുധർമ്മ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓണം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില പാട്ടുകളിൽ ഒന്നാണ് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവ് എന്ന പാട്ട്. ആ ഒരു പാട്ട് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് നമ്മുടെ ജസ്റ്റിനൊക്കെ ചേർന്ന് സെറ്റ് ആക്കിയിട്ടൊരു റെമിക്സ് പാട്ടുണ്ട്. ആ ഒരു പാട്ടാണ് ചേച്ചിക്ക് വേണ്ടി നമ്മൾ എന്തായാലും പ്ലേ ചെയ്ത് തരാൻ പോകുന്നത്. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അയാൻ ആൻഡ് മർവാനാണ്. ഇങ്ങനെയാണ് അയച്ചിരിക്കുന്നത്: ഹായ് ആശ്രിയ, ഞാൻ അയാൻ ആൻഡ് മർവാൻ. നാളെ ഞങ്ങളുടെ ഫ്രണ്ട് നന്ദുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നന്ദുവിന് വേണ്ടി രഥിമ പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടാണ് അയാനും മർവാനും ചേർന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നന്ദുവിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ് കേട്ടോ. ആൻഡ് മറ്റൊരു ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് രഥിമ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ വീണ്ടും നമ്മുടെ സായി അഭ്യങ്കർ ചേർന്ന് മ്യൂസിക്കൊക്കെ കമ്പോസ് ചെയ്തു വിവേക് വരികൾ എഴുതിയ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാൻ. സോ ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474219090 4719190. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490090. 9409090. So keep on listening to Ashriya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
8: സമ്മാനങ്ങളും.
9: കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
11: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കാക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ വിശദമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today. In the last 10 years, due to the vision of our Honorable Prime Minister Sriman Narendra Modi ji, India's fisheries and aquaculture sector has emerged as the true sunrise sector of our blue economy. Bharat is now the second largest fish producing country in the world, contributing around 8% of the global fish production.
0: പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കാക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ ശ്രീ നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. SCO ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നാളെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 7%ത്തിലധികം സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. US ഇറാൻ സംഘർഷം, ഹോർമുസ് കടലെടുക്ക് അടച്ചതുമൂലമുള്ള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ വളർച്ചാ വേഗത നിലനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തുടരുമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ നിസ്താർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 2-ാമത്തെ കപ്പലായ INS നിപുൺ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് നിപുൺ കൂടുതൽ ഊർജ്ജം പകരുമെന്ന് കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കവെ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥ പറഞ്ഞു. വിശാഖപട്ടണം ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് INS നിപുൺ. പാലക്കാട് റെയിൽവേ ഡിവിഷന് ഇന്ന് 70-ാം വാർഷികം. 1956 August 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് ഡിവിഷനിലാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള പോലീസ് രാജ്യത്തിന് മാതൃകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന ഉറപ്പുതരുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ പോലീസ് സേന മുഖ്യ പങ്കു വഹിക്കുന്നുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിലെത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേർ ഇന്ന് കോഴിക്കോട് എത്തി. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ അറിയിച്ചു. ഇന്നലെ 13 പേർ കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് തൃശൂലി 3A സൈറ്റ് ഉൾപ്പെടെയുള്ള ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 100 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 794 ആയി. വിശദാംശങ്ങളിലേക്ക്.
3: കുടുങ്ങിക്കിടക്കുന്നവരുമായി ബന്ധപ്പെടാൻ വിദഗ്ധരടങ്ങുന്ന രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. കാണാതായ 2500 പേരിൽ 100-ലധികം പേർ നേപ്പാളിലെ ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്ന് കരുതപ്പെടുന്നു. തൃശൂലി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. അതേസമയം 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബീഹാറിലെ ഗന്ധക് കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വാൽമീകി നഗർ കോസി ബാരേജുകളുടെ ഷട്ടറുകൾ തുറന്നതിനാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകളിലെ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. ഹോങ്കോങ്ങുമായി സെപ്റ്റംബർ ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ സ്വപ്നം അവസാനിച്ചു. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ 4-ാമത്തെ ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി.

മലേഷ്യയിൽ നടക്കുന്ന സ്ക്വാഷ് ടുവാങ്കോ മുഹുരിസ് ട്രോഫി പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഭയ് സിംഗിന്. ഫൈനലിൽ ഹോങ്കോങ്ങിന്റെ ഹെൻറി ലിയോങ്ങിനെ 3-2 അഭയ് പരാജയപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റ് ഇടിഞ്ഞ് 76,881, നിഫ്റ്റി 142 പോയിന്റ് കുറഞ്ഞ് 24,034 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇടിവ്. പവന് 1,080 രൂപ കുറഞ്ഞ് 1,14,960 രൂപയും ഗ്രാമിന് 14,370 രൂപയുമാണ് ഇന്നത്തെ വില. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കേക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ കഴിഞ്ഞു.

0: യാസിഡ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാം. ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474-291-90-0974-291-90-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526-4909-0 9526-4690-90. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കണ്ട. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ ചേർന്നാണ് കേട്ടോ. അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, ഒരു നാൾ എന്ന പാട്ട് വെച്ച് തരുമോ ഐശ്വര്യ ആൻഡ് അനുഗ്രഹ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഐശ്വര്യ കുട്ടിക്കും അനുഗ്രഹ കുട്ടിക്കും വേണ്ടിയിട്ട് ഒരു നാൾ ഇനി നാം എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ മധുര നാരങ്ങ എന്ന സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഹരിചരൺ സർ പാടി, സന്തോഷ് വർമ്മ സർ വരികൾ എഴുതി, സച്ചിൻ ശ്രീജിത്ത് സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്,

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പുറം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Njan bettu vekkam ee onathin idilum veli offerukalum sammanangalum vilakkuravum vera evadeyum kittilla
3: Ade Nandala Gmart Lakalakayil bumper samaravumayi narakadappilude 25 baleno carukal koodare 100 LED TVkal 100 gold coinukal 100 silver coinukal 100 washing machinekal enningine kodi kanakkina rupayude samanangalum offerukalum oppam ettavum kuranja vilayumayi price challengeum
4: Gobu Nandala Gmart MC Road Kunnakara Petrol Pumpin samivam Kottarakara
5: Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
9: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
10: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
11: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
12: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
13: സ്വയംവര സെൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
14: യാസിത് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
15: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:17 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
16: നമസ്കാരം.
15: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
16: വിശേഷം, നല്ല വിശേഷമാണ് മോളെ. പിന്നെ ഓണം പെട്ടെന്ന് അങ്ങ് പോയതിന്റെ ഒരു സങ്കടമുണ്ട്.
15: ആണല്ലേ, ഓണമൊക്കെ
16: മക്കളൊക്കെ ഉറങ്ങി.
15: ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ?
16: ആ, ഇന്ന് പറയാം ചെറുതായിട്ട്.
15: അതെന്ത്, ഇന്ന് പറയാവെന്നൊക്കെ. ഓക്കേ, അപ്പൊ മക്കളൊക്കെ ഇന്ന്, ആ മക്കളൊക്കെ ഇന്ന് പാട്ട് കേൾക്കുന്നതിന് മുന്നേ അങ്ങ് ഉറങ്ങി.
16: ഉറങ്ങി ഉറങ്ങി.
15: ഓക്കേ, ഭക്ഷണം കഴിച്ചോ?
16: കഴിച്ചില്ല.
15: ഓക്കേ, അപ്പൊ ഇന്ന് ഏത് പാട്ട്?
16: എന്തുകൊണ്ട് അവിടെ ആർജിയൽ? എല്ലാവർക്കും സുഖമാണോ? നിങ്ങളൊക്കെ ഓണം അടിച്ചു പൊളിച്ചോ?
15: ഓണമൊക്കെ അടിച്ചു പൊളിച്ചു, സുഖമായിട്ട് പോവാണ്.
16: ശ്രീകുട്ടനുണ്ടോ?
15: ശ്രീകുട്ടനുണ്ട്.
16: അമ്മ അന്വേഷിച്ചെന്ന് പറയണേ.
15: ഉറപ്പായിട്ടും പറയാം, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ.
16: ഉണ്ടോ?
15: ഓക്കെ,
16: അങ്ങോട്ട് പറയത്തില്ല അല്ലയോ കക്ഷി.
15: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
16: മോളെ നക്ഷത്രത്തിലെ നീരാടുവാൻ, നിളയിൽ നീരാടുവാൻ എന്നുള്ള പാട്ട് കേൾപ്പിച്ചറിഞ്ഞേ മോളെ.
15: ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. ആർക്കെയും പേര് ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നഗക്ഷതങ്ങൾ എന്ന സിനിമയിൽ നീരാടുവാൻ നീളയിൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ എല്ലാം എല്ലാമായ ദാസേട്ടൻ പാടി ആൻഡ് ഒ എൻ വി കുറുപ്പ് സാർ വരികൾ എഴുതി, ബോംബെ രവി സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബബ്ലു ആണ് കേട്ടോ. ബബ്ലു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രയ, ഞാൻ ബബ്ലു, എനിക്ക് നെഞ്ചുക്കുൾ പെയ്തിടും എന്ന പാട്ട് വേണം എന്ന് പറഞ്ഞാണ് ബബ്ലു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബബ്ലുവിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ വാർണമായിരം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നെഞ്ചുക്കുൾ പെയ്തിടും എന്ന പാട്ട്. ആൻഡ് ഹരിഹരൻ സാർ, ദേവൻ ഏകംബരം സാർ ആൻഡ് വി വി പ്രസന്ന സാർ എല്ലാവരും ചേർന്ന് പാടി മനോഹരമാക്കിയ ആൻഡ് താമരേ സാർ വരികൾ എഴുതിയ വളരെ ഫീൽ ഗുഡ് ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ് ബബ്ലു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291090 0974219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526409090952669409090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: നറുക്കെടുപ്പിലൂടെ
6: ബമ്പർ സമാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
5: ഗോപു നന്ദലത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
3: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. അപ്പൊ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജേക്കബ് ഏട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ജേക്കബ് ആണ്. എനിക്ക് ജൂൺ പോനാൽ പാട്ടിട്ട് തരുമോ എന്ന് ചോദിച്ചാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഉണ്ണാലെ ഉണ്ണാലെ എന്ന സിനിമയിൽ വാലി സാർ വരികൾ എഴുതി ആൻഡ് ക്രിഷ് ആൻഡ് അരുൺ ചേർന്ന് പാടി, ഹാരിസ് ജയരാജ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൽഫിയ ആണ്. അൽഫിയ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ അൽഫിയ. എനിക്ക് മാതര എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് അൽഫിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഖലീഫ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ വളരെ കിഡിലം പാട്ടാണ് മാധര എന്ന പാട്ട്. ആൻഡ് ഓൾസോ ശ്രേയാ ഘോഷാൽ പാടി, ജേക്സ് ബിജോയ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, മുത്തു സാർ വരികൾ എഴുതിയ ഒരു കിഡിലൻ കറന്റ്ലി ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന പാട്ടാണ് അൽഫിയ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291909047919091909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526490909562.

0: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ
6: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫെ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യൻ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എനിക്കൊരു പാട്ട് വേണമായിരുന്നു. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ കാത്തിരുന്നു എന്ന പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ ശ്രേയാ ഘോഷാൽ പാടി, റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതി, എം ജയചന്ദ്രൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ഫീൽ ഗുഡ് ആൻഡ് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പാട്ടാണ് കാത്തിരുന്നു കാത്തിരുന്നു എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് സുബ്രഹ്മണ്യൻ ചേട്ടന് വേണ്ടിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടി പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലി നീ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ ലൈവിന്റെ ടൈമിൽ വിളിച്ചുകൊണ്ട് ഏതാണ് നിങ്ങൾക്ക് കേൾക്കേണ്ട പാട്ട് എന്ന് വിളിച്ചു പറയുകയോ മെസ്സേജ് ചെയ്യുക ചെയ്യാൻ മാത്രം മതി. അപ്പോൾ എനിക്കെന്തായാലും ഇപ്പോൾ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് മീ ജീവി. പാട്ടത്തിന് കൃഷിഭൂമി എടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഉപയോഗിക്കാത്ത ഭൂമി കർഷകന് കൊടുക്കാം, കാശുണ്ടാക്കാം. സഹായിക്കാനായിട്ട് സർക്കാരിന്റെ നവോധൻ പദ്ധതി വന്നിരിക്കുകയാണ്. ഇത് ദീർഘകാല വിളകളിലും വിജയം കണ്ടിട്ടുണ്ട്. അതായത് പറഞ്ഞു വരുന്നത്, സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർ മിക്കപ്പോഴും ഹ്രസ്വകാല വിളകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ദീർഘകാല വിളകൾക്കായിട്ട് പാട്ടത്തിന് സ്ഥലം ലഭിക്കാത്തതും കൃഷി ഇറക്കാനുള്ള നിയമപ്രശ്നങ്ങളും വലിയ ഒരു ചെലവും മറ്റ് നൂലാമാലകളും ഒക്കെ നൽകുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമായിട്ടാണ് നമ്മുടെ കൃഷിവകുപ്പിന്റെ നവോധൻ പദ്ധതി. എന്താണ് കർഷകർക്ക് മുന്നിൽ ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ ഞാൻ പറയാം. ഈ ഒരു നവോധൻ പദ്ധതി നിലവിൽ വന്നെങ്കിലും പലരും ഇതിനെപ്പറ്റി അറിവില്ലായ്മ കൊണ്ട് ഇത് കൃത്യമായും ഉപയോഗിക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ, ഭൂവിഭവങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതി വന്നിട്ടുള്ളത്. പ്രാരംഭഘട്ടത്തിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള ഉപയോഗശൂന്യമായ കൃഷിഭൂമിയായിരിക്കും ഒരുപക്ഷെ ഈ പദ്ധതിക്കായിട്ട് ആദ്യം നടപ്പാക്കുക. സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള ഭൂമി 10 ഏക്കർ വീതമുള്ള ബ്ലോക്കുകളുടെ ഗുണിതങ്ങളായിട്ട് വിഭജിക്കുകയും ഉയർന്ന മൂല്യമുള്ള വിളകളുടെ വാണിജ്യ കൃഷിക്കായിട്ട് കർഷകർക്ക് ലഭ്യമാക്കുകയും ചെയ്യും. കർഷക ഗ്രൂപ്പുകൾ, ഭൂ ഉടമകൾ, ഉപഭോക്താക്കൾ എന്നിവർക്ക് പദ്ധതിയുടെ പ്രയോജനം കൃത്യമായിട്ട് ലഭിക്കും. കൃഷിയെ ഒരു സേവനമായി കണക്കാക്കി സേവനതല കരാറുകളിലൂടെ കാർഷിക ഗ്രൂപ്പിൽ കൃഷി ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കേട്ടോ. നൂതന കാർഷിക രീതികളും കാര്യക്ഷമമായ വിപണി ബന്ധങ്ങളും സംയോജിപ്പിച്ചാണ് ഈ ഒരു ഭക്ഷ്യോൽപാദനം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയാണ്. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കർഷകരെ പ്രാപ്തരാക്കുക എന്നിവയൊക്കെയാണ് ഇതിന്റെ ദൗത്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കൃഷി മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. വന്നു കഴിഞ്ഞിട്ടുള്ള ചില പദ്ധതികളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിൽ നിന്നൊക്കെ പിന്മാറിപ്പോകുന്നത് കേട്ടോ. അപ്പൊ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഈ പദ്ധതികൾ കൂടി, ഗവൺമെന്റ് തരുന്ന സപ്പോർട്ട് കൂടി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃഷിയിലേക്കും കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ ഇറങ്ങുക. കേട്ടുകൊണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്, വിത്ത് മീ ജീവി. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
5: ലെക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

തിരികെ എത്താൻ നമുക്ക് ഞാറ്റുവേലയിലേക്ക്. ഇനി ഒന്ന് രണ്ടിനം കൃഷികളെ പറ്റിയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ശരിക്കും നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ നട്ടുവളർത്തുന്ന പല ഇനങ്ങളും പല ചെടികളും ഒക്കെ ആരോഗ്യത്തിന്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിൽ ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. ജാതിക്ക നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണല്ലേ. കയ്പ് രസവും തീക്ഷ്ണഗുണവും ഉഷ്ണവീര്യവുമാണ് ജാതിക്കയും ജാതിപത്രിക്കുമുള്ളത്. ജാതിക്കയും ജാതിപത്രിയും ദഹനശേഷി വർദ്ധിപ്പിക്കും, വയറുവേദനയും ദഹനക്കേടും മാറും, കഫ വാതരോഗങ്ങളെ ഇല്ലാതാക്കുകയും വായ്പുണ്ണും വായ്നാറ്റവും കുറയ്ക്കുകയും നല്ല ഉറക്കം പ്രദാനം ചെയ്യുകയും ചെയ്യും. ജാതിക്കയും ഇന്ദുപ്പും ചേർത്ത് പൊടിച്ച് ദന്തധാവനത്തിന് ഉപയോഗിച്ചാൽ തന്നെ പല്ലുവേദന, ഊനിൽ കൂടി രക്തം വരുന്നത് എന്നിവയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. തലവേദന, സന്ധിവേദന എന്നിവയ്ക്ക് ജാതിക്കുരു അരച്ചിടുന്നത് നല്ല രീതിയിൽ ശമനമുണ്ടാക്കുകയും ചെയ്യും. ഒലിവെണ്ണയിൽ ജാതിക്ക എണ്ണ ചേർത്ത് സേവിച്ചാൽ ആമവാദത്തിന് ശമനമുണ്ടാകും അത്രേ. ജാതിക്കുരുവും ജാതിപത്രിയും ഇട്ടു വെന്ത വെള്ളം വയറിളക്ക രോഗം വരുത്തുന്ന ജലശോഷണം തടയാനും നിയന്ത്രിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജാതിക്ക അരച്ച് പാലിൽ കലക്കി നമ്മൾ സേവിച്ചാൽ ഉറക്കമില്ലായ്മ മാറും കേട്ടോ. തൈരിൽ ജാതിക്കയും നെല്ലിക്കയും ചേർത്ത് കഴിച്ചാൽ കുണ്ണ് ഭേദമാകും. വയറുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഈ ജാതിക്ക ഒരു ഉത്തമമാണ് എന്ന് തന്നെ പറയാം. കോളറ ചികിത്സയ്ക്കും ജാതിക്ക ചേർന്ന മരുന്നുകൾ ഫലപ്രദമാണ്. സന്ധിവേദനയ്ക്ക് ജാതിക്ക അരച്ചു ാറുണ്ട്. ആമാശയ കുടൽ രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഗുളികകളിലും ചൂർണങ്ങളിലും ഒക്കെ ജാതിക്ക ചേർന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ കാണും പോലെയല്ല, നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട പല രോഗങ്ങൾക്കും ഒട്ടുമിക്ക എല്ലാ രോഗങ്ങൾക്കും ഈ ജാതിക്ക വളരെയധികം നല്ലതാണ് കേട്ടോ. അതിനോടൊപ്പം നെല്ലിക്ക തുടങ്ങിയ ചില ഔഷധങ്ങളും കൂടി നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഭക്ഷിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. പൂവാം കുറുന്തൽ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ചെടിക്ക് അമൂല്യമായ ഒരു രോഗശമന ശേഷിയുണ്ട്. ഇത് ആയുർവേദം തന്നെ സമർത്ഥിക്കുന്ന കാര്യമാണ്. ഔഷധ ഉപയോഗങ്ങൾ ശരീര താപം കുറയ്ക്കാനും മൂത്രപ്രവാഹം സുഗമമാക്കാനും വിഷം കളയുന്നതിനും രക്തശുദ്ധിക്കും ഒരുപാട് ഒരുപാട് ഉപയോഗപ്രദമാകുന്നുണ്ട്. സംസ്കൃതത്തിൽ സഹദേവി എന്നാണ് ഇതറിയപ്പെടുന്നത്. നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും വളരെ പ്രധാനമുള്ള ദശപുഷ്പങ്ങളിൽ ഒന്നാണ് പൂവാം കുറുന്തൽ. പനി, മലമ്പനി, തേൽവിഷം, അർഷസ് എന്നിവയ്ക്കും നേത്ര ചികിത്സയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പൂവാം കുറുന്തലിന്റെ നീരിൽ പകുതി എണ്ണ ചേർത്ത് അത് കാച്ചി തേച്ചാൽ മൂക്കിൽ ദശ വളരുന്നത് ശമിക്കും. തലവേദനയ്ക്കും നല്ല പ്രതിവിധിയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട താമരയെ പറ്റിയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കെ സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കെ സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കെ സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

താമരച്ചെടിയെ പറ്റി എന്താണ് ഞാറ്റുവേലയിൽ പറയാനുള്ളത്? കേട്ടോളൂ. താമരയിലെ പനിക്കും നെഞ്ചെരിച്ചിലിനും നല്ല ഔഷധമാണെന്ന് നിങ്ങൾക്കറിയോ? പുഷ്പം ശീതളമാണ്. കോളറ, പനി, ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിത്തം, ചുമ, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്ക് ഔഷധമുണ്ടാക്കാൻ താമരയുടെ വേരുപയോഗിക്കുന്നുണ്ടത്രേ. കേസരങ്ങൾ, ഉദരരോഗങ്ങൾ, കഫം, പിത്തം, വാദം, ഛർദി, നെഞ്ചെരിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾക്കും ഉത്തമ ഔഷധം തന്നെയാണ് കേട്ടോ. താമരയുടെ തേൻ മകരന്തം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ത്രിദോഷങ്ങൾ അകറ്റുന്നു എന്നാണ് പറയപ്പെടുന്നത്. നേത്ര രോഗങ്ങൾക്ക് മകരന്തം നല്ലൊരു ഔഷധമാണ്. താമരപ്പൂ അരച്ചു പൂശിയാൽ ശരീരത്തിലെ ചുട്ടുനീറ്റലകലും. രക്താർശസിനെ താമരക്കിഴങ്ങും പുഷ്പവൃന്ദവും ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കഴിക്കാറുണ്ട്. താമരപ്പൂവ് അരച്ചു വെള്ളത്തിൽ കലക്കി പാമ്പുകടിയേറ്റവർക്ക് കൊടുത്താൽ വിഷം ശമിക്കാൻ സഹായിക്കും. പ്രകന്ധം, നെഞ്ചെരിച്ചിൽ, വയറിളക്ക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാറ്റുവേലയിൽ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ കർഷകർക്ക് കൃഷി ചെയ്ത് ഇത്രയേറെ ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യങ്ങളൊക്കെ വിൽപ്പന നടത്താനും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. നിൽപ്പന എന്ന് കേട്ടിട്ടുണ്ടോ? വിശദമായി പറഞ്ഞുതരാം. ഒരു ബഹുവർഷ ഔഷധ ചെടിയാണ് നിൽപ്പന എന്ന് പറയുന്നത്. ഇതിന്റെ കിഴങ്ങ് പോലുള്ള മൂലഖണ്ഡം മണ്ണിൽ വളർന്നുകൊണ്ടിരിക്കും. പൂക്കൾക്ക് മഞ്ഞ നിറമാണ്. ഫലത്തിൽ അകത്ത് കറുത്ത വിത്തുകൾ കാണപ്പെടുന്നു. ഇതിന്റെ മൂലഖണ്ഡമാണ് ഔഷധയോഗ്യമായ ഭാഗം എന്ന് പറയുന്നത്. ചുമ, മഞ്ഞപ്പിത്തം, നീര്, വേദന, മൂത്രച്ചുടിച്ചിൽ എന്നിവയ്ക്ക് ഉത്തമ ഔഷധമാണ് നിൽപ്പന എന്ന് പറയുന്നത്. കൂടാതെ രക്തശുദ്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നിൽപ്പന കിഴങ്ങ് ഉണക്കി പൊടിച്ച് 3 ഗ്രാം മുതൽ 6 ഗ്രാം വരെ തേനിൽ ചേർത്തോ പാലിൽ ചേർത്തോ ദിവസവും 2 നേരം ഉപയോഗിച്ചാൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും പരിഹാരമാണ്. നിൽപ്പനയുടെ മൂലകാണ്ഡം പച്ചയ്ക്ക് അരച്ച് 6 ഗ്രാം പാലിൽ കലക്കി ദിവസവും 2 നേരം ഒരാഴ്ച കഴിച്ചാൽ തന്നെ മഞ്ഞപ്പിത്തം ശമിക്കും. നിൽപ്പനയുടെ ഇല കഷായം വെച്ച് കഴിച്ചാൽ ചുമ ശമിക്കും. ഇതിന്റെ ഇല വേപ്പെണ്ണ ചേർത്ത് അരച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ വേദനയും ശമിക്കും. നിൽപ്പന, കടലാടി, നിലമ്പന എന്നിവ അരച്ച് പാലിൽ 2 നേരം ചേർത്ത് കഴിച്ചാൽ തൈറോയിഡും മാറിക്കിട്ടും. ഏത് കാലത്തും നനവുള്ള സ്ഥലത്തും വളരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇലയുടെ അറ്റം നിലത്തുമുട്ടിയാൽ അവിടെ പുതിയ ചെടി ഉണ്ടാവും എന്നൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് നമ്മളൊക്കെ വീട്ടിലുള്ള സപ്പോർട്ടിനെ പറ്റിയാണ്. കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി. അറിഞ്ഞില്ലേ, നന്ദന ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപുനന്ദനത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

സപ്പോർട്ടയെ പറ്റി വിശദമായി പറയാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഫലമാണ് സപ്പോർട്ട. കേരളത്തിൽ സുഭിക്ഷമായി വളരുന്ന ഈ ഫലവർഗത്തിന് ഇന്നും വേണ്ടത്ര പ്രചരണം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നല്ല പച്ചനിറത്തിൽ ഇടതൂർന്ന ഇലകളോടെ തണലേകി തഴച്ചു വളരുന്ന ഒരു ഫലവർഗ ചെടിയാണ് സപ്പോർട്ട. സപ്പോർട്ടേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് അക്രാസ് സപ്പോർട്ട എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ വരെ ഉയരമുള്ള എല്ലാ സ്ഥലത്തും നന്നായിട്ട് സപ്പോർട്ട വളരും. വെട്ടുകൾ പ്രദേശം ഉൾപ്പെടെ ഏതു തരം മണ്ണിലും നല്ല ഫലം തരാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. എത്ര കടുത്ത വരൾച്ചയെയും നേരിടാനുള്ള ശേഷി സപ്പോർട്ടയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഡപ്പോടില്ല എന്നും മറ്റ് സ്ഥലങ്ങളിൽ ചിക്കു എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഈ ചിക്കു ഫ്ലേവറുള്ള ഐസ്ക്രീം ഒക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. വലിപ്പം, ആകൃതി, മണം, രുചി എന്നിവയിൽ വ്യത്യസ്തത പുലർത്തുന്ന ധാരാളം ഇനങ്ങൾ ഈ സപ്പോർട്ടയിൽ തന്നെയുണ്ട്. ക്രിക്കറ്റ് ബോൾ, ധാംപുട്ടി, കീർത്തിരാത്തി, ഗുത്തി എന്നിവയൊക്കെ ഇതിനകത്തെ ചില ഇനങ്ങളാണ്. കൂടാതെ കോയമ്പത്തൂർ 1, PKM 1, 2, 3 തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള സപ്പോർട്ട ഇനങ്ങളും ഇന്ന് വളരെയധികം പ്രചാരത്തിലുണ്ട്. മഴക്കാലാരംഭമാണ് സപ്പോർട്ട തൈകൾ നടുന്നതിന് ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത്. 75:75:75 അളവിൽ കുഴികളെടുത്ത് മേൽമണ്ണും ചാണകപ്പൊടിയും നിറച്ച് മന്ദത്തിൽ തൈകൾ നടണം. തൈകൾ മുറിഞ്ഞു വീഴാതിരിക്കുവാൻ താങ്ങുകമ്പുകൾ കെട്ടിക്കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. തൈകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 7 മീറ്റർ എങ്കിലും വേണം. വിത്ത് മുളപ്പിച്ച തൈകൾ കായ്ക്കാൻ 7 മുതൽ 8 വർഷം വരെ എടുക്കും. എന്നാൽ ഒട്ടുതൈകൾ 3 വർഷം മുതൽ ഫലം തരും. അതിനാൽ ഒട്ടുതൈകളാണ് കൃഷി ചെയ്യാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ വളങ്ങളാണ് ഇതിന് നൽകേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട തൈയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം? കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ് വിത്ത് മീ ജി വി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ഞാറ്റുവേലയിലേക്ക് തിരികെ എത്തുമ്പോൾ സപ്പോർട്ട ചെടിയെപ്പറ്റി അതെങ്ങനെ നടാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതിന്റെ വളപ്രയോഗമാണ്, ഏതാണെന്നുണ്ടെങ്കിലും നട്ടു കഴിഞ്ഞാൽ വളപ്രയോഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ. നട്ട് ഒരു വർഷം പ്രായമാകുമ്പോൾ തൈ ഒന്നിന് 200 ഗ്രാം യൂറിയ, 200 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 250 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയും 30 കിലോഗ്രാം ജൈവവളവും ചേർത്ത് ഇടയിളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഓരോ വർഷവും 50 കിലോഗ്രാം ജൈവവളവും മേൽപ്പറഞ്ഞ രാസവളങ്ങൾ 1:1:1:5 എന്ന അളവിലും നൽകണം. മരത്തിന്റെ വളർച്ചയനുസരിച്ച് തടം വലുതാക്കി വളമിടാൻ ശ്രദ്ധിക്കണം. ഒട്ടുബന്ധത്തിന് താഴെ ഉണ്ടാകുന്ന ശിഖരങ്ങൾ ഉടൻ തന്നെ മാറ്റുകയും തറനിരപ്പിൽ നിന്ന് 2 അടി ഉയരം വരെയുള്ള ശിഖരങ്ങൾ മുറിക്കുകയും വേണം. ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ, നവംബർ എന്നീ മാസങ്ങളിൽ ആണ്ടിൽ 2 തവണ വിളവെടുപ്പ് നടത്താനായിട്ട് നമുക്ക് സാധിക്കും. മരത്തിന് പ്രായമേറുന്തോറും വിളവ് കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ സപ്പോർട്ടയുടെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിൽ സപ്പോർട്ട 30 അടി വരെ ഉയരത്തിൽ വളരും കേട്ടോ. പുറന്തോട് മിനുസമായി ഞെട്ടുഭാഗം കുഴിഞ്ഞ് കായ് എളുപ്പത്തിൽ വേർപെട്ട് കറ വരാതിരിക്കുന്ന അവസ്ഥയിൽ കായകൾ വിളവെടുക്കാൻ പാകമായി എന്ന് നമുക്ക് അനുമാനിക്കാം. കായകൾ തറയിൽ വീണ് ക്ഷതം പറ്റാത്ത തരത്തിൽ വേണം വിളവെടുക്കാനായിട്ട്. വീട്ടാവശ്യത്തിന് വൈക്കോലിൽ പൊതിഞ്ഞും കൂടുതലുണ്ടെങ്കിൽ പുക കൊള്ളിച്ചും സപ്പോർട്ടൊക്കെ നമുക്ക് പഴുപ്പിക്കാം. പഴങ്ങൾ നന്നായി പഴുത്തില്ലെങ്കിൽ ചവർപ്പുള്ള കറ തൊണ്ടയിൽ ഒട്ടിപ്പിടിക്കുകയും അരുചിക്ക് ഇടയാവുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ വിളവെടുപ്പിന്റെ സമയം നമ്മളൊന്ന് കൃത്യമായും നോക്കണം കേട്ടോ. അടുത്തത് ആയുർവേദത്തിലെ ഒരു ഔഷധ സസ്യമായിട്ടുള്ള അഖിലിനെ പറ്റിയാണ്. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും വിശദമായി പറയാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഒരു ആയുർവേദത്തിലെ ഔഷധ സസ്യത്തെ പരിചയപ്പെടാം. അഖിൽ പലതരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും ത്വക്ക് രോഗങ്ങളുടെ ശമനത്തിനായും വാദത്തിന്റെയും കഫത്തിന്റെയും ദോഷങ്ങൾ അകറ്റുന്നതിനുമായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നേത്ര രോഗങ്ങൾക്കും കർണരോഗങ്ങൾക്കും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. തടിയും എണ്ണയുമാണ് പ്രധാന ഔഷധങ്ങൾ എന്ന് പറയുന്നത്. അഖിൽമരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണ വ്രണം, വിഷം, കുഷ്ഠം, ചൊറി എന്നീ അസുഖങ്ങൾക്കൊക്കെ നല്ല ഫലപ്രദമായ ഒന്ന് തന്നെയാണ്. ആയുർവേദ ചികിത്സയിൽ നല്ലൊരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ അരിമ്പാറ, ആണിരോഗം തുടങ്ങിയ അസുഖങ്ങൾക്ക് പുൽക്കാരം അഖിലിന്റെ എണ്ണ ചേർത്ത് ചാലിച്ചു പുരട്ടുന്നു. ഇതിന്റെ തടിച്ചീളുകളും തടി പൊടിച്ചെടുത്ത ചൂർണവും സുഗന്ധ ധൂപനത്തിന് ഉപയോഗിച്ചു വരുന്നു. ഈ ധൂപനം വ്രണരോഗങ്ങൾക്കും അന്തരീക്ഷത്തിലുള്ള അണുക്കളെ നശിപ്പിക്കുന്നതിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കൂടാതെ തകരയുടെ വേര് അഖിലെണ്ണയിൽ അരച്ച് നെറ്റിയിൽ തേച്ചു പിടിപ്പിച്ചാൽ തലവേദന മാറുന്നതായിട്ടും നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഏകദേശം 20 വർഷത്തോളം വളർച്ചയെത്തിയ അഖിൽ മരത്തിന്റെ ചില ശാഖകളിൽ ഒരുതരം ഫംഗസ് രോഗം പിടിപെടുകയും രോഗം ബാധിച്ച് ശാഖ ക്രമേണ കുറയ്ക്കുകയും സുഗന്ധവാഹിനിയായി തീരുകയും ചെയ്യുന്നു. ഇതിൽ സുഗന്ധം തങ്ങി നിൽക്കുന്ന കറ ആൽക്കഹോളിന്റെ സ്വേദനത്തിന് വിധേയമാകുമ്പോൾ മാഷ്പശീലമുള്ള തൈലം ലഭിക്കുന്നു. ഈ തൈലം അഗർ അഥവാ അഗർ അത്തർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അഗർ എന്ന സുഗന്ധ തൈലം ലഭിക്കുന്നതിനാലാണ് ഈ വൃക്ഷത്തിനെ അഗർ എന്ന പേര് സിദ്ധിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വൃക്ഷത്തെ പറ്റിയാണ് പറഞ്ഞത്. ഞാറ്റുവേലയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. ഇനി നമ്മൾ തിരികെ എത്തുമ്പോൾ ചെമ്പരത്തിയെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

ചെമ്പരത്തിപ്പൂ നമ്മുടെ വീട്ടില് സാധാരണയായിട്ടുള്ളതാണല്ലോ. ഒരു മൂടി ചെമ്പരത്തിയെങ്കിലും ഉണ്ടാവുമല്ലേ. ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ചോളൂ എന്ന് പറയാത്ത മലയാളികളും ഉണ്ടാവില്ല. ചെമ്പരത്തിയുടെ ഗുണങ്ങൾ അറിയാവുന്നവർക്ക് പോലും ചെമ്പരത്തി ചെവിയിൽ ചൂടാനുള്ള വട്ടുപൂവ് തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. പൂക്കളുടെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മളിൽ പലരും ചെമ്പരത്തിയെ വിശദമായി വരച്ചും മുറിച്ചും ഒക്കെ അടുത്തറിഞ്ഞവരാണ്. സൗത്ത് കൊറിയ, മലേഷ്യ, ഹെയ്ത്തി എന്നീ രാജ്യങ്ങളുടെ ദേശീയ പുഷ്പമാണ് നമ്മുടെ ഈ ചെമ്പരത്തി. മലേഷ്യ, ഫിലിപ്പീൻസ്, കാമറൂൺ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പിലും ചെമ്പരത്തി ഉണ്ട്. ചില്ലറക്കാരനല്ല കേട്ടോ നമ്മുടെ ചെമ്പരത്തി. പല നിറവും വലിപ്പവുമുള്ള ചെമ്പരത്തികളുടെ കണക്ക് നോക്കിയാൽ തന്നെ ഏകദേശം 2000 കൂടുതൽ ഉണ്ടാവും അത്രേ. എല്ലാ ചെമ്പരത്തി തോട്ടങ്ങളിലെയും സ്ഥിരം അംഗമായതുകൊണ്ട് ഗൗനിക്കാതെ മാറ്റി നിർത്തേണ്ട ഒരു ചെടിയല്ല ചെമ്പരത്തി. ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും നല്ല ഉഷാറായി വളരുമെന്നതിനാലാണ് ചെമ്പരത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണല്ലോ പലരും അതിർത്തി സംരക്ഷിക്കാനുള്ള വേലിച്ചെടിയായിട്ടും ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഉപയോഗം പലവിധമാണ്. മറ്റു പൂക്കൾക്കൊന്നുമില്ലാത്ത ഔഷധ സിദ്ധിയാണ് ചെമ്പരത്തി പൂവിനുള്ളത്. നൈട്രജൻ, ഫോസ്ഫറസ്, ജീവകം ബി, സി എന്നിവയിൽ വളരെ സമ്പന്നമാണ്. ഇതുകൂടാതെ ചെമ്പരത്തി കൊണ്ട് നല്ല ഒരു സ്കോഷ് ഉണ്ടാക്കാം. ചുവന്ന നാടൻ ചെമ്പരത്തി പൂവാണ് ഇതിലെ പ്രധാനപ്പെട്ട ചേരുവ. ചെമ്പരത്തിയുടെ പൂവും ഇലയും ഏറെ ഔഷധ ഗുണമുള്ളവയാണ്. ആയുർവേദത്തിൽ നൂറ്റാണ്ടുകളായിട്ട് ചെമ്പരത്തി പല രോഗങ്ങൾക്കും പ്രതിവിധിയായിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ട്. തലമുടിയിൽ ഉപയോഗിക്കാവുന്ന ഹെയർ കണ്ടീഷണറായിട്ട് നമ്മുടെ ചെമ്പരത്തി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇലയും പൂവും ഇതളുകളും അരച്ച് ഒരു പ്രകൃതിദത്ത കണ്ടീഷണറായിട്ട് ചെമ്പരത്തി ഉപയോഗിക്കാം. ചെമ്പരത്തി ഇല കൊണ്ടുള്ള ചായ പല രാജ്യങ്ങളിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചെമ്പരത്തിയിൽ നിന്നെടുക്കുന്ന എണ്ണ മുറിവുകൾ ഉണക്കാനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ചെമ്പരത്തിയുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളൊക്കെ നമ്മൾ നാട്ടുംപുറങ്ങളിൽ ഇന്നും ചെയ്യുന്നതാണല്ലേ. നമ്മുടെ ഈ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ചെമ്പരത്തി ഒരു നല്ല ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഗുണമുള്ള നമ്മുടെ ചെമ്പരത്തിയെ തഴഞ്ഞ് കളയരുത്. ഒരുപക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചെമ്പരത്തിയെ നട്ടു വളർത്തുന്നത്. പക്ഷെ അങ്ങനെ നട്ടു വളർത്തുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആ ചെമ്പരത്തിയുടെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞ് അതും കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പേരൊക്കെ ഇഷ്ടമല്ലാത്തവരാരുണ്ട്? പേരമരത്തിന്റെ വിവിധ ഗുണങ്ങളെ പറ്റി പറഞ്ഞാലോ?
1: യെസ്,
0: തൊടികളിലും വീട്ടുമുറ്റത്തും അധികം പരിചരണങ്ങളില്ലാതെ തന്നെ നന്നായി വളരുന്ന മരമാണ് പേര. അതിന്റെ ഫലമായ പേരക്കയുടെ ഗുണങ്ങൾ വർണ്ണിച്ചാൽ ഒരിക്കലും തീരുകയില്ല. ഒരു ചിലവുമില്ലാതെ തന്നെ ആരോഗ്യ പരിപാലനത്തിന് പേരയ്ക്ക് നൽകുന്ന സഹായം ചില്ലറയൊന്നുമല്ല. ദഹന പ്രശ്നങ്ങൾ മുതൽ പ്രമേഹത്തിനും കൊളസ്ട്രോളിനും എന്തിനേറെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും പേരയ്ക്കയ്ക്ക് സാധിക്കുമത്രേ. വിറ്റാമിൻ എ, സി, വൈറ്റമിൻ ബി ടു, ഇ, കെ, ഫൈബർ, മാംഗനീസ്, പൊട്ടാസ്യം, അയൺ, ഫോസ്ഫറസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് പേരയ്ക്ക. സാധാരണ വലിപ്പമുള്ള ഒരു ഓറഞ്ചിനുള്ളതിനേക്കാൾ 4 ഇരട്ടി വൈറ്റമിൻ സി ഒരു പേരക്കയിലുണ്ടത്രേ. ഇതെത്ര പേർക്കറിയാം? ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ കാണാതെ ജീവിക്കാമെന്ന് പറയുന്നവരുണ്ട്. സത്യത്തിൽ ഇതേറെ ഇണങ്ങുക പേരക്കയുടെ കാര്യത്തിൽ തന്നെയാണ്. പേരയിലെയും പേരത്തണ്ടുമെല്ലാം ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമുക്ക് കൃത്യമായും ഉപയോഗിക്കാം. ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ ദിവസവും ഒരു പേരയ്ക്ക വീതം കഴിച്ചാൽ മാത്രം മതി. ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, പൊട്ടാസ്യം എന്നിവ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രക്തത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയുകയും ചെയ്യും. നേരിയ ചുവപ്പ് കലർന്ന പേരയ്ക്ക പതിവായി കഴിക്കുന്നത് ഹൃദയാരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടുത്തും കേട്ടോ. പേരയ്ക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും സാധാരണ നമ്മുടെ രോഗങ്ങളായിട്ടുള്ള പനി, ചുമ, ജലദോഷം എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ ദിവസവും ഒരു പേരയ്ക്ക വീതം കഴിച്ചാൽ മതി. സലാഡായോ ജ്യൂസായോ എങ്ങനെ വേണമെങ്കിലും പേരയ്ക്ക കഴിച്ച് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം. പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സ്തനാർബുദം, സ്കിൻ ക്യാൻസർ, വായിലുണ്ടാകുന്ന ക്യാൻസറുകൾ എന്നിവയൊക്കെ തടയാൻ പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. ഇനിയുമുണ്ട് പേരയ്ക്കയുടെ ഒരുപാട് ഗുണങ്ങൾ കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്ന ഞാറ്റുവേലയാണ് വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഈ ഓണക്കാലത്ത് നന്ദലൻ ഡിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നറുക്കെടുപ്പിലൂടെ
5: ബമ്പർ സമാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

പേരയ്ക്ക എന്നൊരൊറ്റ ഫ്രൂട്ട്സിന്റെ ബെനിഫിറ്റ്സുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് അറിയാവുന്നതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. യെസ് ഞാറ്റുവേലയാണ് കേൾക്കുന്നത്. പേരയ്ക്ക് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താനൊക്കെ അത്യന്താപേക്ഷിതമായ ഒരു പോഷകമാണ്. ആ പോഷകമായിട്ടുള്ള വൈറ്റമിൻ എ ഒരുപാട് നമ്മുടെ പേരയ്ക്കയിലുണ്ട്. ഇതിനായി നിരവധി മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ് താനും. എന്നാൽ കണ്ണു പോകാതിരിക്കാൻ കണ്ണുമടച്ച് വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു ഫലമാണ് നമ്മുടെ പേരയ്ക്ക എന്ന് നിങ്ങൾ വിശ്വസിച്ചേ മതിയാവും. കാരണം വൈറ്റമിൻ എ ആൽ സമ്പുഷ്ടമാണ് പേരയ്ക്ക. വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നിശാന്തത തടയാൻ പേരയ്ക്ക ധാരാളമായി കഴിച്ചാൽ മതി. പ്രായാധിക്യം മൂലമുള്ള കാഴ്ചക്കുറവ് പരിഹരിക്കാൻ പതിവായി പേരയ്ക്ക ജ്യൂസ് കുടിക്കാം. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ചർമ്മ സൗന്ദര്യം കൂട്ടാനും തൈറോയിഡ് നിയന്ത്രിക്കാനും എല്ലാം പേരയ്ക്കയെ ഒപ്പം കൂട്ടാം. പ്രമേഹം നിയന്ത്രിക്കാൻ ദിവസവും തൊലി കളയാത്ത ഒന്നോ രണ്ടോ പേരയ്ക്ക കഴിച്ചാൽ മതി. പേരയ്ക്ക മാത്രമല്ല, പേരയുടെ ഇലയും വളരെ നല്ലതാണ് കേട്ടോ. പല്ലുവേദന, മോണരോഗങ്ങൾ, വായ്നാറ്റം എന്നിവ അകറ്റാൻ പേരയിലെ സഹായിക്കും. പേരയുടെ ഒന്നോ രണ്ടോ തളിരില വായിലിട്ട് ചവച്ചാൽ മാത്രം മതി, ഈ പറഞ്ഞതൊക്കെ മാറിക്കിട്ടും. വായ്നാറ്റം പോയ വഴിയിൽ പിന്നെ പുല്ലുപോലും കിളിക്കില്ല അത്രേ. വായ്നാറ്റം അകറ്റാൻ വിപണിയിൽ നിന്ന് വില കൂടിയ മൗത്ത് വാഷുകൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ചെലവില്ലാത്ത ഒരു വാഷാണ് പേരയില കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കുന്നത്. അതെങ്ങനെയെന്നാൽ, ഒരു പിടി പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം ആറിയ ശേഷം അല്പം ഉപ്പ് കൂടി ചേർത്താൽ മതി. വിപണിയിൽ ലഭിക്കുന്ന ഏത് മൗത്ത് വാഷിനോടും കടപിടിക്കുന്നതാണ് ഈ സിമ്പിൾ മൗത്ത് വാഷ്. മാത്രമല്ല, ഇത് പതിവായി ഉപയോഗിച്ചാൽ ദന്തരോഗങ്ങളെ അകറ്റി നിർത്താനും സാധിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഉണക്കി പൊടിച്ച പേരയിലിട്ട വെള്ളം നമുക്ക് കുടിക്കാം. മാത്രമല്ല, പേരയില ഉണക്കി പൊടിച്ചത് ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. ഇനിയുമുണ്ട് പേരയിലയുടെ വൈഭവം. അതിസാരവും അതിനോടനുബന്ധിച്ചുമുള്ള കടുത്ത വയറുവേദന മാറാൻ പേരയില ഇട്ട് വെന്ത വെള്ളം കുടിച്ചാൽ മതി. വയറുവേദനയും ശോചനവും നിയന്ത്രിക്കാൻ പേരയിലയ്ക്ക് കഴിയും. അതിസാരത്തിന് കാരണമായ ബാക്ടീരിയയെ നിയന്ത്രിക്കാൻ പേരയിലയ്ക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കപ്പെട്ടത് തന്നെയാണ്. പറഞ്ഞു തുടങ്ങിയാൽ എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളുണ്ട് പേരയ്ക്ക്. തൊടിയിലെ കുഞ്ഞുമരമായ പേര ആള് നിസ്സാരക്കാരനല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെന്തിനാണ് അമാന്തിക്കുന്നത്? പേരയുടെ കയ്യും പിടിച്ച് നടക്കാൻ നമുക്ക് ആരോഗ്യത്തിലേക്ക്. അത്രയേറെ ഗുണങ്ങളാണ് പേരയ്ക്കുള്ളത്. പേരയിലയും തണ്ടും പേരയ്ക്കായും എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാറ്റുവേലയിലെ ഒരു ഷോർട്ട് ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun,
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings. ആശ്രയ പ്രീമിയർ.

അടുത്തത് കടുക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സസ്യത്തെ പറ്റി നമുക്ക് കേൾക്കാം. ഹരീതികി എന്നാണ് കടുക്കയുടെ സംസ്കൃത നാമം എന്ന് പറയുന്നത്. യൗവനത്തെ നിലനിർത്താൻ കടുക്ക പോലെ ഉത്തമമായ ഫലങ്ങൾ മറ്റൊന്നിനുമില്ല എന്നാണ് പറയുന്നത്. രൂക്ഷ ഗുണമുള്ളതാണ് കടുക്ക. അതായത് ആമാശയത്തിലുള്ളത് ദഹിപ്പിക്കുവാൻ കടുക്ക സഹായിക്കും എന്നാണ് അർത്ഥം. കടുക്കയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ധാരണശക്തിയെ അതുണ്ടാക്കും എന്നതാണ്. അതായത് കടുക്ക കഴിച്ചാൽ ബുദ്ധി ഉണ്ടാകും, അത് ഇന്ദ്രിയങ്ങളെ ബലപ്പെടുത്തും. ദീർഘായുസോടെ ഇരിക്കാനും കടുക്ക സഹായിക്കും അത്രേ. അതുകൊണ്ടാണ് കടുക്ക ഉൾപ്പെട്ട ത്രിഫലയെ നിത്യരസായനം എന്ന് പറയുന്നത്. ഉഷ്ണവീര്യമുള്ള ഒരു ഫലമാണ് കേട്ടോ കടുക്ക. വയറ്റിൽ ചെന്നാൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അതുകൊണ്ടാണത് പാചനമാണെന്ന് പറയുന്നത്. കുഷ്ഠം, ശരീരത്തിനുണ്ടാകുന്ന നിറവ്യത്യാസം, ഒച്ചയടപ്പ്, ആവർത്തിച്ചിട്ടുണ്ടാകുന്ന പനികൾ, വിഷമജ്വരം, തലവേദന, അനീമിയ, കരൾ രോഗങ്ങൾ, ഗ്രഹിണി, ഡിപ്രഷൻ, ശ്വാസതടസ്സം, അർഷസ്, ഭക്ഷ്യവിഷം എന്നിവയൊക്കെ കടുക്ക ശമിപ്പിക്കുന്നുണ്ട്. ഹൃദ്രോഗത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധമാണ് കടുക്ക. കണ്ണുകൾക്ക് തെളിച്ചം കിട്ടാനും നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കടുക്കയ്ക്ക്. എന്നാൽ ഇന്നത്തെ ഞാറ്റുവേലയിൽ നമ്മളിങ്ങനെ ഓരോ സസ്യങ്ങളുടെയും പല ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള സാധനങ്ങളാണോ നമ്മുടെ ഒക്കെ ചുറ്റുപാട് ഉണ്ടായിരുന്നതെന്ന് പോലും ചിന്തിച്ചു. അതിലെ ചെമ്പരത്തിയും പേരക്കയൊക്കെ വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് കേട്ടോ. എന്തായാലും പറയാനുള്ളത് ഇത് മാത്രമാണ്. നമ്മളൊക്കെ കൃഷി ഇഷ്ടപ്പെടുന്നവരാണ്, കർഷകരാണ്, കൃഷിയെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് ഈ പറഞ്ഞ സസ്യങ്ങൾ കൂടി നമ്മുടെ കൃഷിത്തോട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ആരോഗ്യപ്രദമായിട്ടിരിക്കുന്നതിന് ഓരോ സസ്യത്തിന്റെയും ഇലയും കായും പൂവും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടും അതൊന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട കർഷകർക്ക് വേണ്ടി ഇന്നത്തെ ഞാറ്റുവേല വൈൻഡപ്പ് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
1: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

Good evening, Namaskaram, and welcome to Australia Premier League with me, RJ Anamika. അങ്ങനെ ഓണത്തിന്റെ ആഘോഷങ്ങളും തിരക്കും ഒക്കെ കഴിഞ്ഞ ആ ഒരു ഫെസ്റ്റീവ് ഹാങ് ഓവറിൽ നിന്ന് പതിയെ പുറത്തു വരുന്ന ഒരു ദിവസമാണല്ലേ ഇന്ന്. ഒരു പുതിയ വീക്കിന്റെ തുടക്കം കൂടിയാണ് ഈ ഒരു തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മണിക്കൂർ നമ്മൾ അടിച്ചു പൊളിക്കാനായിട്ട് പോവാണ് കേട്ടോ. ആൻഡ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മലയാള സിനിമയിൽ യാതൊരുവിധ സിനിമ പശ്ചാത്തലവും ഇല്ലാതെ കടന്നു വന്ന് കഠിനാധ്വാനം കൊണ്ട് മാത്രം തന്റേതായ ഒരു സിംഹാസനം പണിത ഒരു അതുല്യ പ്രതിഭയുണ്ട്. വെറും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും തുടങ്ങിയ നായകനായിട്ടും പിന്നീട് സീരിയസ് കഥാപാത്രങ്ങളിലൂടെയും നമ്മളെ അമ്പരപ്പിച്ച ഒരാൾ. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ് കേട്ടോ. ഓരോ കഥാപാത്രത്തിനും പൂർണ്ണത, ഒരു കംപ്ലീഷൻ നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല. പറഞ്ഞു വരുന്നത് മലയാളികളുടെ സ്വന്തം ദ വേഴ്സറ്റൈൽ ആക്ടർ ജയസൂര്യയെ കുറിച്ചാണ് കേട്ടോ. ഇന്ന് ജയസൂര്യയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ നേരുകയാണ് കേട്ടോ. ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും ജയസൂര്യ അഭിനയിച്ച സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങളുടെ സിനിമ അറിവുകൾ ഒന്ന് പൊടിതട്ടിയെടുക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. ആൻഡ് അതോടൊപ്പം മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ത്രൂ ഔട്ട് ദിസ് വീക്ക് ഈ ഗെയിമിൽ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ഈ വരുന്ന വെള്ളിയാഴ്ച ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുക്കും. ആ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. സൊ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ആദ്യം ഒരു സൂപ്പർ ഹൈറ്റ് ട്രാക്ക് കേൾക്കാം ഓസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
1: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
1: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
2: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: 25ൽ 1 നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി. അറിഞ്ഞില്ലേ, നന്ദിലെ ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദിലെ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളികളുടെ സ്വന്തം ദ വേഴ്സറ്റൈൽ ആക്ടർ ജയ സൂര്യയുടെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഗെയിം പങ്കെടുക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
5: അയാൾ മനസ്സിലാക്കുമെന്ന് ഉറപ്പാണെങ്കിൽ, മൂക്ക് അയാളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിത് കൊണ്ടുപോയി
6: കൊടുക്കാം
5: എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചായ? എനിക്കിന്ന് രൂപ തരാന്നല്ലേ
6: പറഞ്ഞേ?
5: ഇന്നോട് ഫീസ് കൊടുത്തില്ല, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും.
4: യെസ്, ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ കുറച്ച് കുട്ടി കുട്ടി ക്ലൂസ് ഞാൻ പറയാം. നമ്മുടെ വിനയൻ സാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. നമ്മുടെ ജയസൂര്യ ആദ്യമായിട്ടൊരു ലീഡ് റോളിൽ എത്തിയിട്ടുള്ള സിനിമയാണ്. കാവ്യ മാധവൻ ഹീറോയിനായിട്ട് എത്തിയിട്ടുള്ള സിനിമയാണ്. ആൻഡ് ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമ കൂടിയാണ്. ഈ ഒരു സിനിമയിൽ നമ്മുടെ ജയസൂര്യയ്ക്ക് ഡയലോഗ് ഇല്ല, പക്ഷേ ഒരു മുഴുനീളൻ കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649900. നമുക്കെന്തായാലും കാട്ടഗുസ്തി 2 എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കട, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലൻ ജിമാർട്ട് ലക്ക
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ഗോപു നന്ദലൻ ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
10: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
11: അയാള് മനസ്സിലാക്കുമെന്ന് ഉറപ്പാണെങ്കിൽ, മൂക്ക് അയാളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിത് കൊണ്ടുപോയി
12: കൊടുക്കാം.
11: എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചായ, എനിക്കിന്ന് രൂപ തരാന്നല്ലേ
12: പറഞ്ഞേ.
11: ഇന്നോട് ഫീസ് കൊടുത്തില്ല, ക്ലാസ്സിൽ തന്നെ ഇറക്കി വിടും.
13: യെസ്, നമ്മുടെ ജയസൂര്യ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
14: ഹലോ
13: ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
14: ഹലോ
13: ഹലോ, ഗുഡ് ഈവനിങ്, കേൾക്കാമോ? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
14: അല്ല, ഞാൻ കൊറേ വട്ടം വിളിച്ചായിരുന്നു.
13: വിളിച്ചിട്ടുണ്ടോ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
14: ഭർത്താവും മക്കളും എല്ലാം ഉണ്ട്.
13: സുഖമായിട്ടിരിക്കുവാണോ? കാപ്പിയൊക്കെ കുടിച്ചോ?
14: ഇല്ല, കാപ്പി ആയതേ ഉള്ളൂ.
13: ആയതേ ഉള്ളൂ. ഓക്കെ, ഇത്തവണത്തെ ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ?
14: അടിച്ചു പൊളിച്ചു.
13: അടിച്ചു പൊളിച്ചു. സദ്യയൊക്കെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ചോ?
14: കഴിച്ചു
13: കഴിച്ചു. ഓക്കെ, അപ്പൊ ലേഖ ചേച്ചി, നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? കൊറേ വട്ടം കണ്ട സിനിമയാണ്. എന്നാൽ ആ കൊറേ വട്ടം കണ്ട സിനിമയുടെ പേര് പറയൂ. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ. ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല.
14: ഒരു മാറ്റവും ഇല്ല.
13: കൊറേ വട്ടം കണ്ട സ്ഥിതിക്ക് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ? ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ? ഈ സിനിമയിൽ നമ്മുടെ ജയസൂര്യ ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ്? ക്ലൂ വേണോ? ക്ലൂ ഞാൻ പറയാം. മൂന്ന് പേരുകൾ പറയാം, പറയട്ടെ. ബോബി, നോബി, ഷോബി. കിട്ടുന്നുണ്ടോ? ബോബിയാണോ, നോബിയാണോ, ഷോബിയാണോ?
14: ഷോബിയാണെന്ന് തോന്നുന്നു.
13: ോബിയാണോ, ബോബിയാണോ, നോബിയാണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കേ.
14: നോബി.
13: നോബിയാണോ?
14: അതേന്ന് തോന്നുന്നു. കൊറേ വർഷമായില്ലേ?
13: കൊറേ വർഷമായി. കൊറേ വട്ടം കണ്ടു എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ.
14: അതെ, കൊറേ വട്ടം കണ്ടു.
13: ഓർക്കുന്നില്ല. പേര് വരുന്നത് ബോബിയാണ് കേട്ടോ. പക്ഷെ എന്തായാലും സിനിമയുടെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ കൺഗ്രാചുലേഷൻസ്. താങ്ക്
14: യു.
13: ലേഖ ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ലേഖ ചേച്ചിയാണ്. ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അഭിഷിമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ. ഐശ്വര്യ, അനുഗ്രഹ, രതീഷ് ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, ഷമി ചേച്ചി, അർച്ചന ചേച്ചി, ഉണ്ണി, അമിത്, ശശികല ചേച്ചി, ശ്രീകല ചേച്ചി, ആലിസ് എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നമ്മുടെ വിനയൻ സാർ സംവിധാനം ചെയ്ത 2002 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയിലൂടെയാണ് നമ്മുടെ ജയസൂര്യ ഒരു പ്രധാന വേഷത്തിൽ ഒരു ലീഡ് റോൾ ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിൽ ഹീറോയിനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ കാവ്യ മാധവനായിരുന്നു. അവർക്ക് നാഷണൽ അവാർഡ്, അതായത് ഫിലിം അവാർഡ്സ് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സ്വെൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഓഡിയോ ഇതാണ്.
1: ക്യാമറ പൊങ്ങി വരുന്നു സാർ.
15: ക്യാമറ പൊക്കണോ താഴ്ത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. ക്യാമറ താഴെ
1: വെച്ചു സാർ.
15: ഇനി പറ.
1: ഗിരിക്കപ്പാറ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം.
15: ഏതാ ഈ കുട്ടി?
1: അത് കൃഷ്ണന്റെ കൂടെ വന്നാണ് സാർ.
13: യെസ്, ഓഡിയോ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് ഏത് സിനിമയിലെ ഓഡിയോ ആണെന്നുള്ളത്. കാരണം എല്ലാവരും ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. എൻ്റെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. സിനിമ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ സിനിമയുടെ സംവിധായകൻ ആരാണ്, ഡിറക്ടർ ആരാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് എന്തായാലും ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മോഹൻ സിത്താര കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
6: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
8: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
9: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ. ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളിയായിട്ടുള്ള നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ആക്ടർ ആയിട്ടുള്ള ജയ സൂര്യയുടെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ബ്രേക്കിനെ മുന്നേ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: ക്യാമറ പൊങ്ങി വരുന്നു സാർ.
2: ക്യാമറ പൊക്കണോ താഴ്ത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. ക്യാമറ താഴെ വെക്ക്.
1: വെച്ചു സാർ.
2: ഇനി പറ
1: കിഴക്കേപ്പാറ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം.
2: ഏതാ ഈ കുട്ടി?
1: അത് കൃഷ്ണന്റെ കൂടെ വന്നാണ് സാർ.
0: യെസ്, ഓഡിയോ കേട്ടപ്പോൾ തന്നെ സിനിമ ഏതാണെന്ന് മനസ്സിലായി കാണും. എന്റെ ചോദ്യം ഇതായിരുന്നു, ഈ ഒരു സിനിമയുടെ സംവിധായകൻ ആരാണ്? ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? അല്ലമീൻ. റേഡിയോ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? എനിക്ക് എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എക്കോ.
3: ഹലോ,
0: കുറച്ചുകൂടെ ഒന്ന് മാറി നിൽക്കാവോ? ഓക്കെ. അല്ലമീൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കാണോ? ചായയൊക്കെ കുടിച്ചോ? ഇന്ന് എന്താ കഴിക്കാനായിട്ട് ചായക്ക്? ബോണ്ടയാണോ? ഓക്കെ. കഴിഞ്ഞ തവണ വിളിച്ചപ്പോ മിച്ചറായിരുന്നു അല്ലേ കഴിക്കാനായിട്ട്? സ്കൂളിൽ പോയിട്ട് വന്നോളൂ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഓക്കെ, പാട്ട് പരിപാടിയിൽ വിളിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഗെയിമില് പങ്കെടുക്കാനായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു അല്ലേ. ഗെയിം വൈകുന്നേരമാണ്, ഉച്ചക്കാണ് പാട്ട് പരിപാടി. പാട്ടു പരിപാടി ഉച്ചക്കല്ലേ നമ്മൾ
3: വയ്ക്കാറുള്ളേ.
0: വീട്ടിലെല്ലാവർക്കും സുഖാണോ? സുഖാണ്. ഓക്കെ അല്ലമീൻ, നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? നടന്റെ പേരല്ല, ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ ഏതാണെന്ന് മനസ്സിലായായിരുന്നോ? സിനിമ ഏതാണെന്ന് മനസ്സിലായായിരുന്നോ? ജയസൂര്യയുടെ സിനിമയാണ്. നവ്യ നായരും ഭാവനയും ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയാണ്. നവ്യ നായരും ഭാവനയും ഒക്കെയുള്ള സിനിമയാണ്. സിനിമ കിട്ടുന്നുണ്ടോ? അവരാണ് നായികമാരായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. നായകൻ ജയസൂര്യയാണ്. കുറച്ചുകൂടെ റേഡിയോ അടുത്തുനിന്ന് മാറി നിൽക്കാമോ? എന്റെ സൗണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കുന്നു. ഓക്കെ, സിനിമ ഏതാണെന്ന് മനസ്സിലായോ? ഭാവനയുണ്ട്, നവ്യ നായരുണ്ട്. കിട്ടുന്നുണ്ടോ? ചതിക്കാത്ത ചന്തു ആണോ? ഉറപ്പാണോ? പക്ഷെ എന്റെ ചോദ്യം അതല്ലായിരുന്നു. ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് കേൾപ്പിച്ചത്. ഈ സിനിമയുടെ സംവിധായകൻ ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ഡയറക്ടർ ലാൽ ആണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. ലാൽ ആണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഉറപ്പിച്ചോ? ഒരു മാറ്റവും ഇല്ല. ലോക്ക് ചെയ്യട്ടെ എന്നാ? ലോക്ക് ചെയ്യുവാണ്, പക്ഷേ ആൻസർ തെറ്റിപ്പോയിരിക്കാണ് കേട്ടോ. ലാലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സംവിധാനം ചെയ്തിരിക്കുന്നത് വേറെ ഒരാളാണ്. ആൻസർ പറയട്ടെ. റാഫി മെക്കാർട്ടി. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് കേട്ടോ. ഓക്കെ, സാരമില്ല, അടുത്ത തവണ കറക്റ്റ് ആയ ആൻസർ പറയാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലമീൻ ആണ്. അല്ലമീൻ, അൺഫോർച്ചുനേറ്റ്ലി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് സാധിച്ചില്ല. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സുൽത്താൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു റാഫി. ഐശ്വര്യ അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഹാരിസ് രാജസേനൻ. ഗീത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു റാഫി മെക്കാർട്ടിൻ, അനീഷ് ചേട്ടൻ, ദീപു ചേട്ടൻ, അഭിഷിമ ശ്രീകല ചേച്ചി, അർച്ചന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ഷമി ചേച്ചി.

യെസ്, നമ്മുടെ ജയസൂര്യയ്ക്ക് അഭിനയിക്കാൻ മാത്രമല്ല പാടാനായിട്ടും കൂടി പറ്റും എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അദ്ദേഹം തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണിത്. ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4742-919-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. നമുക്കെന്തായാലും ചതിക്കാത്ത ചന്തു എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ അലക്സ് പോൾ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം
1: ഓണം പൊളിക്കാം അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
1: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
0: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
1: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
0: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
1: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
0: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
1: അയ്യോ, അത് ശരിയാ.
0: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: 25-ൽ ഒന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV കൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
7: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: യെസ്, ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? ആൽഫി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ക്ലാസ് ഒക്കെ തുടങ്ങിയോ? തുടങ്ങി. ഇന്ന് ക്ലാസ്സിൽ പോയായിരുന്നോ? ഇന്ന് പോയില്ല. ഓക്കെ, ചായ ഒക്കെ കുടിച്ചോ? കുടിക്കണം അല്ലേ. ഓക്കെ ആൽഫി, നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? ഏത് സിനിമയിലെ പാട്ടാണെന്ന് മനസ്സിലായോ? സിനിമ ഏതാണ്? പുണ്യാളൻ അഗർബത്തീസ്. ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. ലോക്ക് ചെയ്യട്ടെ എന്നാ? ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്യുവാണ്. കറക്റ്റ് ആയ ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ് ആൽഫി. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആൽഫി ആണ്. ആൽഫി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണോ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഗീത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുണ്യാളൻ അഗർബത്തീസ്. അഭിഷിമ, ശ്രീകല ചേച്ചി, ഐശ്വര്യ, അനുഗ്രഹ, ഉണ്ണി, അർച്ചന ചേച്ചി, ദീപു ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുണ്യാളൻ അഗർബത്തീസ് എന്ന് തന്നെയാണ്. ദീപു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വിളിച്ച അല്ലമീൻ ഒരു ഹായ് കൊടുക്കോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വിളിച്ച അല്ലമീൻ നമ്മുടെ ദീപു ചേട്ടൻ്റെ വക ഒരു ബിഗ് ഹായ് പറയാനു കേട്ടോ. നമുക്ക് മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടുണ്ട്, പുണ്യാളൻ, തങ്കമ്മന് ടീച്ചർ, സുൽത്താൻ, അമിത്, ഷെമി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുണ്യാളൻ, പുണ്യാളൻ അഗർബത്തീസ് എന്നുകൂടി പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. 2013 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ് പുണ്യാളൻ അഗർബത്തീസ്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജയസൂര്യ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
1: ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്.
2: അല്ലാതെ ഇല്ല ഞട്ടല്ല.
1: അച്ഛാ, ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്ത.
0: യെസ്, നമ്മുടെ ജയസൂര്യ, കാവ്യ മാധവൻ, ഇന്നസെന്റ് ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു കോമഡി മൂവിയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026, ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
4: ലെക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം, വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
1: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
6: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 40 മിനിറ്റിൽ എത്തി നിൽക്കാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
7: എന്താ
8: കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട? ഇതെന്റെ അല്ലാതെ ഈ വീട്ടിൽ എവിടുന്ന
7: പേസ്റ്റ്? ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്.
8: അല്ലാതില്ല ഞട്ടല്ല.
7: അച്ഛാ, ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്ത
6: ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രീറ്റിംഗ്സ്. ശശികല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുലിവാൽ കല്യാണം. ശ്രീകല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രീറ്റിംഗ്സ് മണികണ്ഠൻ ചേട്ടൻ. ആൻഡ് ഫൈനലി അനു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഗ്രീറ്റിംഗ്സ് എന്നാണ് കേട്ടോ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഗ്രീറ്റിംഗ്സ് ആണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഇല്ലാത്തൊരു സിനിമയാണ് നമ്മുടെ ജയസൂര്യ, അതുപോലെ കാവ്യ മാധവൻ, ഇന്നസെന്റ് ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. പുലിവാൽ കല്യാണത്തോട് ഏകദേശം സാമ്യമുള്ള ഒരു സിനിമയാണ്. ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിലും നല്ല കോമഡിയൊക്കെയുള്ള ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു സിനിമ കൂടിയാണ് ഗ്രീറ്റിംഗ്സ്. സ്വാൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
9: ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്.
10: ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ. ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ.
6: യെസ്, ഇതേത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. നമ്മൾ ഒരുപാട് ഈ മോട്ടിവേഷണൽ വീഡിയോസിലും ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ വീഡിയോസിലൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഡയലോഗാണ്. ഒരാളുടെ റിയൽ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ഏറ്റു തന്നെ നമ്പർ 0491 9090 0474 219 1909 0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.
5: ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്.
6: ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ. ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ.
4: യെസ്, ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ശശികല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വെള്ളം. മഞ്ജു ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വെള്ളം എന്ന് തന്നെയാണ്. തങ്കമണി ടീച്ചർ, അഭിഷിമ, അർച്ചന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ഫൈനലി ശ്രീകല ചേച്ചി എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വെള്ളം എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. വെള്ളം എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജയസൂര്യ, സംയുക്ത മേനോനൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ ഫിലിമാണ്. മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ആൻഡ് ഈ ഒരു സിനിമയിൽ നമ്മുടെ ജയസൂര്യയുടെ അത്യുഗ്രൻ പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആശ്രയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി
8: സമ്മാനങ്ങളും.
9: കൂടാതെ കേരളത്തിൽ ഉടനീളം
10: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
11: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
12: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
13: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. ഇന്നൊരു അടിപൊളി സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ടാലോ? കുഞ്ചാക്കോ ബോബന്റെ സിനിമ ഇഷ്ടമില്ലാത്ത ഒരു മലയാളിയും ഉണ്ടാകത്തില്ലല്ലേ. അദ്ദേഹം അഭിനയിച്ച ഒരുപാട് സിനിമകൾ, പല ജോണറിൽ വന്ന പല വെറൈറ്റി ക്യാരക്ടേഴ്സിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള മിക്ക സിനിമകളും ഒക്കെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി തന്നെയായിരിക്കും. അദ്ദേഹം 2012 അഭിനയിച്ച് റിലീസായ ഓർഡിനറി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലബോഡി. നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. ഇന്നൊരു അടിപൊളി സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ടാലോ? കുഞ്ചാക്കോ ബോബന്റെ സിനിമ ഇഷ്ടമില്ലാത്ത ഒരു മലയാളിയും ഉണ്ടാകത്തില്ലല്ലേ. അദ്ദേഹം അഭിനയിച്ച ഒരുപാട് സിനിമകൾ, പല ജോണറിൽ വന്ന പല വെറൈറ്റി ക്യാരക്ടേഴ്സിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള മിക്ക സിനിമകളും ഒക്കെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി തന്നെയായിരിക്കും. അദ്ദേഹം 2012 അഭിനയിച്ച് റിലീസായ ഓർഡിനറി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലബോഡി. കുഞ്ചാക്കോ ബോബനെ കൂടാതെ ബിജു മേനോൻ, ആസിഫ് അലി, ജിഷ്ണു രാഘവൻ, ആൻ അഗസ്റ്റിൻ, ശ്രിതാ ശിവദാസ്, ചെമ്പൻ വിനോദ്, ലാലു അലക്സ്, ബാബുരാജ്, ധർമ്മജൻ ബോൾഗാട്ടി, സലിം കുമാർ, കൊച്ചുപ്രേമൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിൽ എത്തി അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു മൂവി തന്നെയാണ് ഓർഡിനറി.
1: അയ്യോ, സ്കൂ ഡ്രൈവർ ഇല്ല, വേണമെങ്കിൽ മോന് പാഞ്ച പതിനാറ് സ്പാനർ തരാം.
2: അതല്ല, ഈ സുഗു ഡ്രൈവറെ കാണാൻ.
1: ഓഹോ, സുഗുവിനെ കാണാൻ വന്നാണല്ലേ. എന്നെ ഒന്ന് പിടിക്ക്, സെൽഫി എടുക്കൂലേ. അതെ, ചെന്താര സുഗുനാണോ അതോ പാലക്കാട്ട് സുഗുനാണോ കാണേണ്ടത്?
2: അതറിയില്ല, ഈ ഗവി ബസിന്റെ ഡ്രൈവർ.
1: നമ്മുടെ പാലക്കാട് സുഗു, വാ ആശാൻ കാണിച്ചു തരാം.
0: സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച സുഗീത് അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത മൂവിയാണ് 2012 മാർച്ച് 17 റിലീസായ ഓർഡിനറി എന്ന ഈ ഒരു സിനിമ. പത്തനംതിട്ട ജില്ലയിലെ ഗവി, ഇടുക്കി ജില്ലയിലെ വാഗമൺ എന്നിവിടങ്ങളിലാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും ഗവിയിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിലെ ഡ്രൈവറാണ് സിനിമയിലെ കഥാപാത്രമായ സുഗു. സുഗുവായിട്ട് വേഷമിട്ടിരിക്കുന്നത് ബിജു മേനോനാണ്. ആ ബസ്സിൽ തന്നെ കണ്ടക്ടറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നയാളാണ് ഇരവി എന്ന ഇരവികുട്ടൻപിള്ള. ഇരവികുട്ടൻപിള്ളയായിട്ട് വേഷമിട്ടിരിക്കുന്നത് വേറെ ആരുമല്ല, കുഞ്ചാക്കോ ബോബനാണ്.
2: അയ്യോ, ചേട്ടനാണോ ഈ സുഗു ഡ്രൈവർ?
3: ആണെങ്കിൽ
2: ഞാൻ പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്ന
3: കണ്ടക്ടറാണ്.
2: അതെന്താ
3: എടാ, ചന്തയിൽക്കോട്ടൊരു സാധനങ്ങൾ വിറ്റ് പോയില്ലെങ്കിലേ വൈദ്യുതി പോവാൻ വൈകും. പിന്നെ പോണ വഴിക്ക് മഴയും മൂടമഞ്ഞിട്ടുണ്ടല്ലോ.
2: ഉരുൾപൊട്ടലോ?
3: ഉരുൾ പൊട്ടാറില്ല, പക്ഷെ ടയർ പൊട്ടാറുണ്ട്.
4: നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട് അല്ലേ?
3: അയ്യോ, റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ മറന്നു ഞാൻ.
2: അയ്യോ, ഇപ്പൊ എന്തേ,
3: നിങ്ങളോട് നിക്കേ, ഞാൻ ഒഴിച്ചിട്ട് വരാം. ഒരു സോണ എടുക്കുന്ന
2: റേഡിയേറ്ററിൽ സോഡയോ.
0: ഇവർ ഗവിയിലെത്തുന്നതും തുടർന്നൊരിക്കൽ ഗവിയിലേക്കുള്ള യാത്രാ മധ്യേ ഒരു ഗവി നിവാസിയെ ഈ ബസ് ഇടിച്ചിടുന്നതും പിന്നെ അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു മൂവി പറയുന്നത്. ചില സിനിമകൾ ഉണ്ടാകാം പേരൊക്കെ ഗംഭീരമാകും, എന്നാൽ സിനിമ കണ്ട പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകാം, എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഈ പേരിട്ടു എന്ന്. പക്ഷെ ഓർഡിനറി എന്ന മൂവി കണ്ടിറങ്ങിയവര് ഒന്നടങ്കം പറയും സിനിമയ്ക്ക് അനുയോജ്യമായ പേര് എന്ന്. അതെ, ഒരു ഓർഡിനറി സിനിമ എന്ന് വേണമെങ്കിൽ ഈ മൂവിയെ വിശേഷിപ്പിക്കാം. മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ലൊക്കേഷൻ തന്നെയാണ് ഗവി. ഗവിയെ മുൻനിർത്തി മനോഹരമായ ചിത്രീകരണം തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ ക്യാമറമാൻ നമുക്ക് മുന്നിൽ കാണിച്ചിരിക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാൻ.
8: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ ഓർഡിനറി എന്ന സിനിമയുടെ സ്റ്റോറി വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തിച്ചേരുന്നത് കുഞ്ചാക്കോ ബോബനും ബിജു മേനോനുമാണ്. സർവീസിലിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ഇരവികുട്ടൻ പിള്ളയ്ക്ക് KSRTC കണ്ടക്ടറായിട്ട് ജോലി ലഭിക്കുകയാണ്. ഇരവികുട്ടനായിട്ട് വേഷമിട്ടിരിക്കുന്നത് ചാക്കോച്ചനാണ് കേട്ടോ. രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഈ നവാഗത കണ്ടക്ടർ എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഇരവിയെ രാഷ്ട്രീയക്കാരനായി അവതരിപ്പിച്ചത് എന്ന് തിരക്കഥാകൃത്തിന് മാത്രമേ അറിയൂ. കഥയിൽ പിന്നീട് ഒരിക്കൽ പോലും ഇരവിയിലെ രാഷ്ട്രീയക്കാരൻ വരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഇരവിക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് പത്തനംതിട്ട ഗവി റൂട്ടിലേക്ക് പോകുന്ന ബസ്സിലാണ്. ആ ബസിന്റെ ഡ്രൈവറാണ് സുഗു. ബസ്സിൽ സ്ഥിരം പോകുന്ന ചില യാത്രക്കാരാണ് വക്കച്ചൻ, കല്യാണി, ലത എന്നിവരൊക്കെ. സുഗുവിനൊപ്പം ഇരവിയും ഗവിക്കാരുടെ ഇഷ്ടം എളുപ്പം പിടിച്ചു പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗവിയിലെ വേണുമാഷിന്റെ വളർത്തു മകളാണ് അന്ന. അന്നയായിട്ട് വേഷമിട്ടിരിക്കുന്നത് ആനഗസ്റ്റിനാണ്. മാഷിന്റെ സുഹൃത്തിന്റെ മകളായ അന്നയും മാഷിന്റെ മകൻ ദേവനും പ്രണയത്തിലാണ് എന്നുള്ളൊരു കാര്യം സിനിമയ്ക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് മനസ്സിലാകും. സൂറത്തിലുള്ള ദേവനെ കാത്തിരിക്കുകയാണ് അന്ന. വേണുമാഷിന്റെ സഹായിയും ദാസന്റെ സുഹൃത്തുമാണ് ഭദ്രൻ. ഭദ്രനായിട്ട് ഈ ഒരു സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത് ആസിഫ് അലിയാണ്. തുടക്കത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എന്നാൽ അത്ര വലിയ കുഴപ്പക്കാരനായിട്ട് തോന്നാത്ത ഒരു കഥാപാത്രമാണെങ്കിലും സിനിമയുടെ ലാസ്റ്റ് ഭാഗത്തെത്തുമ്പോൾ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് ഇവിടെ അവതരിക്കുന്നത് ആസിഫ് അലിയുടെ ഭദ്രൻ എന്ന കഥാപാത്രമാണ്.
6: പേടിക്കണ്ട, ഈ ഒച്ചപ്പാടും ബേളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആളൊരു പാവ.
5: ഒരാള് പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നപ്പോ.
6: ഈ ഡാമും പരിസരവും ഒക്കെ അവന് സ്വന്തം വീട് പോലെയാ. അവന്റെ അച്ഛൻ ഈ ഡാമിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു. അയാൾ ഈ ഡാമിൽ ചാടി ചത്തത് പിന്നെ ഇവനാണ് ഈ ഡാമിന്റെ എല്ലാം മേൽനോട്ടക്കാരൻ.
4: മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിലെ ബിജു മേനോന്റെ കഥാപാത്രത്തിനോട് ഭദ്രന് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് സ്വാഭാവികം മാത്രം എന്നുകൂടി പറയുന്നു കേട്ടോ. ബസ് യാത്രയും സ്ഥിരം ബസ് കഥയിൽ കാണാറുള്ള കണ്ടക്ടർ, യാത്രക്കാരി പ്രണയവുമൊക്കെ നിറഞ്ഞ ആദ്യ പകുതി കാണുമ്പോൾ തോന്നും ഈ തോണി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആവശ്യത്തിലധികം വലിച്ചു നീട്ടി, ആവശ്യമില്ലാതെ കുറേയേറെ സാധനങ്ങൾ കുത്തിക്കയറ്റി നന്നായി നമുക്ക് ബോധടിപ്പിക്കുന്നതായിട്ട് തോന്നും. എടുത്തു പറയേണ്ടത് ഇരവിയുടെയും കല്യാണിയുടെയും പ്രണയം തന്നെയാണ്. ആളുകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ചെറുപ്പക്കാരനായ സുന്ദരനായ ഇരവികുട്ടനെ കണ്ടാൽ ആർക്കായാലും ഒന്ന് ലൈനടിക്കാൻ അല്ലെങ്കിലും തോന്നിപ്പോകും. കല്യാണിയും ഒട്ടും മോശമൊന്നും അല്ല കേട്ടോ. കാണാൻ നല്ല മിടുക്കിയായിട്ടുള്ള ഒരു നാട്ടിൻപുറത്തുകാരി. പതിയെ പതിയെ രണ്ടുപേരും അങ്ങനെ അടുത്തു തുടങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

0: ഒപ്പം
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവതലമുറയുടെ സംഭാവനയുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജോലി തേടുന്നവരിൽ നിന്നും തൊഴിൽദാതാക്കളായി യുവതലമുറ മാറണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ഫാഷൻ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വനിതാ പ്രാതിനിധ്യം അഭിനന്ദനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈടെക് വ്യവസായത്തിലൂടെ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും പ്രവാസികളായ കേരളീയരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു.
2: High-tech industries should come here to Kerala because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped. And reverse migration should take place. Again, Keralam should come up. All the Keralites should come and settle in Keralam. That is my wish. That is what is Viksit Bharat.
1: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരാഷ്ട്രപതി കൊച്ചിയിലെത്തിയത്. മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ആകെ സമുദ്ര സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. രണ്ടു ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിക്ക് മടങ്ങി. സെക്രട്ടേറിയറ്റിൽ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധി അല്ലാത്ത തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുമായോ ആഭ്യന്തരമന്ത്രിയുമായോ ബന്ധമുണ്ടെന്ന് കരുതി കുറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: തുഫാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നോടൊപ്പം ഫോട്ടോ എടുത്ത എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ പോലും തുഫാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കേരള പോലീസ് നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഈ ചന്ദേര പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. ഓപ്പറേഷൻ തുഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്.
1: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി M. ജോൺ, OJ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. വരും വർഷങ്ങളിൽ ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഹോങ്കോങ്ങുമായി ഇന്ത്യയുടെ രണ്ടാം മത്സരം സെപ്റ്റംബർ 3 നടക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4200ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 933 തൊഴിലാളികൾ തൃശൂലി ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം നേപ്പാളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 44 പേർ കൂടി സുരക്ഷിതരായി തിരിച്ചെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ പറഞ്ഞു. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗസംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. 8 പേർ കാഠ്മണ്ഡുവിലാണ്. യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി.
1: ഒഡീഷ കേഡർ IPS ഉദ്യോഗസ്ഥനും മലയാളിയുമായ ഷെഫിൻ അഹമ്മദ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഒഡീഷയിൽ ക്രൈംബ്രാഞ്ച് IG. IG ഷെഫിൻ അഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചിച്ചു. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. അങ്കണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard. Once again, welcome back to Clapboard with me, RJ Anusha. കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി അഭിനയിച്ച് ഗംഭീരമാക്കിയ ഓർഡിനറി എന്ന മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലാബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതിയിലൂടെ കണ്ടക്ടറിന്റെയും ഡ്രൈവറിന്റെയും പിന്നെ ആ ബസ്സിലെ യാത്രക്കാരുടെയും ഒക്കെ രസകരമായിട്ടുള്ള കുറേയധികം നിമിഷങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ കഥ കംപ്ലീറ്റ് ആയിട്ട് മാറിമറിയുകയാണ്.
1: ചൊല്ല ദൈവമേ, സുബേട്ട ഇയാള് എത്ര കൈകൊണ്ട്
0: ഇതിനിടയിൽ ഇടക്കൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. ബസ് വഴിയിൽ വെച്ച് കേടാവുകയാണ്. മെക്കാനിക്കുകളൊക്കെ എത്തി വണ്ടി ശരിയാക്കുമ്പോഴേക്കും രാത്രിയാകുകയാണ്. അതിനിടെ മെക്കാനിക്കും വണ്ടിയുടെ ഡ്രൈവറും രണ്ടു മൂന്ന് കുപ്പി കാലിയാക്കുകയും ചെയ്യുന്നുണ്ട്. നന്നായി മദ്യപിച്ച സുഖുവിനെ വണ്ടി ഓടിക്കാൻ അനുവദിക്കാതെ കണ്ടക്ടറായിട്ടുള്ള ഇരവി ഡ്രൈവറിന്റെ റോൾ ഏറ്റെടുക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇടയ്ക്ക് വെച്ച് വണ്ടി ഒരാളെ ഇടിക്കുന്നുണ്ട്. പരിക്കേറ്റ ആളെ അതുവഴി പോയ ഒരു ജീപ്പിൽ കയറ്റിവിട്ട് ഇരുവരും വീട്ടിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ ആ അപകടത്തിൽപ്പെട്ടയാളുടെ ബാഗ് ഇവരുടെ കയ്യിലും എത്തുന്നുണ്ട്. അതിൽ നിന്നും വേണുമാഷിന്റെ മകനാണ് അപകടം പറ്റിയത് എന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. എന്നാൽ ആശുപത്രിയിലേക്ക് അയച്ച ദേവന്റെ മൃതദേഹം പിറ്റേ ദിവസം കൊക്കയിൽ നിന്നും ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.
2: അപ്പൊ ഇതൊരു സാധാരണ ആക്സിഡന്റ് മാത്രമാണ് അല്ലേ? പിന്നെന്തിനാടാ ഇത്രയും നാളും മറച്ചു വെച്ചത്? ഒരു ആക്സിഡന്റ് നടന്നാൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയില്ലേ? അതും നിയമങ്ങൾക്ക് അറിയാവുന്ന ഈ സാറ് കൂടെ ഉള്ളപ്പോ.
1: സാർ അത് ഞാൻ.
2: അപ്പൊ അറിയാഞ്ഞിട്ടല്ല. സത്യം പറ വണ്ടി ഇടിച്ചപ്പോ തന്നെ ക്ലോസ് ആയോ അതോ ജീവനോടെ ഒക്കെ തള്ളിയോ?
1: സാർ ഞാൻ പറഞ്ഞല്ലോ അയാൾ വന്ന് വട്ടം ചാടിയതാ, അല്ലാതെ ഞാൻ അറിഞ്ഞോണ്ട്.
2: പിന്നെ വന്ന് വട്ടം ചാടാൻ അവൻ ആ സമയത്ത് കാട്ടുമുക്കിൽ തേയില കൊള്ളാൻ പോയിരിക്കുമായിരുന്നല്ലോ. ഒരുപാട് നാടകം കളിക്കല്ലേ. എന്നാ നീ പറ, എന്തിനാ അവനെ കൊന്നത്?
0: സിനിമയുടെ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥ വില്ലൻ സിനിമയിലെ ആസിഫ് അലി വേഷമിട്ട ഭദ്രൻ എന്ന ക്യാരക്ടറാണ് എന്നുള്ളത്. വേണുമാഷിന്റെ മകൻ ദേവൻ പ്രണയിച്ചത് അന്നയെയാണ്. അന്നയെ രഹസ്യമായിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്ന ഭദ്രന് ഇവരുടെ പ്രണയം അംഗീകരിക്കാനേ സാധിച്ചില്ല. ആ ഒരു ദേഷ്യമാണ് ദേവനെ കൊക്കയിലെറിഞ്ഞു കൊല്ലാനായിട്ട് ഭദ്രനെ പ്രേരിപ്പിക്കുന്നത്.
3: നിന്റെ ഈ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. പറയടാ.
4: ശിവേട്ട അറിഞ്ഞോ? സുഖേട്ടന് രവി തിരിച്ചു വന്നു. പറഞ്ഞോട്ടാ, അറിഞ്ഞോ?
3: പെണ്മാഷെ, ആ പഴയ കണ്ടക്ടറും സുഖവും വന്നിട്ടുണ്ട്, കൂടെ വേറെ ആരൊക്കെ ഉണ്ട്. ആ ഭദ്രന്റെ കണ്ണിലെങ്ങാനും ചെന്ന് പെട്ട.
0: നായികമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ നായികമാർക്ക് കാര്യമായിട്ട് ഒരു റോളും ഇല്ല എന്ന് തന്നെ പറയാം. മലയാള സിനിമയിൽ സ്ഥിരം കണ്ട നായികാവേശങ്ങൾ തന്നെ. മറ്റ് ചെറിയ ചെറിയ താരങ്ങളുടെ കാര്യവും അതൊക്കെ തന്നെ. എന്നാലും ചില തമാശകൾ പ്രേക്ഷകർ കയ്യടിയോടെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവിയുടെ മനോഹാരിത ഒട്ടും ചോരാതെ തന്നെ പകർത്താനായിട്ട് ഛായാഗ്രഹൻ ഫൈസൽ അലിക്ക് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ കാണാൻ സാധിക്കുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഓർഡിനറി. അപ്പോൾ സിനിമയുടെ സ്റ്റോറി വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം തയ്യാറായിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഒരു അടിപൊളി സിനിമയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർജെ അനുഷ സൈനിങ് ഓഫ്.

ടേക്ക് എ ബ്രേക്ക്. ഗുഡ് ഈവനിംഗ്. ടേക്ക് എ ബ്രേക്കിൽ അപ്ഡേഷൻസുമായിട്ട് ജീവിയാണ്. ദീർഘദൂര യാത്രകൾക്ക് പ്രീമിയം നിലവാരത്തിലുള്ള യാത്രാ അനുഭവം നൽകുന്ന നമ്മുടെ KSRTC വോൾവോ സർവീസിന് വൻ ഡിമാൻഡാണ്. കാര്യം വേറൊന്നുമല്ല, ബസ് ഹോസ്റ്റസ്, റീക്ലൈനിങ് സീറ്റുകൾ, ടോയ്ലറ്റ്, 671 രൂപ ഉണ്ടെങ്കിൽ KSRTC എക്സിക്യൂട്ടീവ് വോൾവോ സർവീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് തന്നെയാണ് ഇത് ജനപ്രിയമായി മാറാനുള്ള കാരണവും. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചുമാണ് കേട്ടോ സർവീസുകൾ. 671 രൂപയാണ് ടിക്കറ്റിന്റെ നിരക്കെന്ന് പറയുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ സർവീസ് ഉണ്ടാവും. ശനിയും ഞായറും ഈ സർവീസ് ില്ല. അപ്പൊ യാത്രക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സുഖകരവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് നിരവധി പ്രത്യേക സൗകര്യങ്ങൾ നമ്മുടെ ഈ ബസ്സിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അതായത് വിമാനത്തിലേതുപോലെ എയർ ഹോസ്റ്റസിന് സമാനമായ രീതിയിൽ ബസ് ഹോസ്റ്റസ് സംവിധാനം ഇതിനകത്തുണ്ട്. യാത്രക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനും ആശയ നിവാരണത്തിനും അവ പരിഹരിക്കുന്നതിനൊക്കെയാണ് ഇവർ സഹായിക്കുക. ഡ്രൈവർ കം കണ്ടക്ടർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ പറഞ്ഞ സീറ്റിന്റെ കാര്യമാണ്. യാത്ര സുഖകരമാക്കുന്നതിന് വിശാലമായ പ്രീമിയം റീക്ലൈനിങ് സീറ്റുകളാണ് കേട്ടോ ഈ ബസ്സിൽ ഒരുക്കിയിട്ടുള്ളത്. വിനോദത്തിനായിട്ട് ഓരോ സീറ്റിലും എന്റർടൈൻമെന്റ് സിസ്റ്റവും ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. നമ്മുടെ KSRTCയിലാണ് ഇതെല്ലാം ഉള്ളതെന്ന് കൂടി ഓർക്കണം. ബസ്സിൽ തന്നെ മിനി റെഫ്രിജറേറ്ററും കോഫി മേക്കറും ഉൾപ്പെടുന്ന പാൻട്രി സംവിധാനം, ഓൺബോർഡ് ടോയ്ലറ്റ് സൗകര്യം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. യാത്രയിൽ സൗജന്യ വൈഫൈ, മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചാർജ് ചെയ്യാൻ USB പോർട്ടുകൾ എന്നിവയും ഉണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന അനുഭവം തന്നെയാണ് നമ്മുടെ ഈ KSRTC ബസ് നൽകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ബസ് ഹോസ്റ്റസും റീക്ലൈനിങ് സീറ്റുകളും ടോയ്ലറ്റും ഉൾപ്പെടെ 671 രൂപയ്ക്ക് നമുക്ക് എറണാകുളത്ത് നിന്ന് നമ്മുടെ സൂപ്പർ വോൾവോയിൽ തിരുവനന്തപുരം വരെ എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ബസ് ഇങ്ങനെ ജനപ്രീതി നേടുന്നത്. വൺ ഡിമാൻഡാണ് ടിക്കറ്റിന്. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ് വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: ഇനിയോടും കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
6: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം and Karnagapalli.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഓണമൊക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു. ഓണത്തിന് ഏറ്റവും കൂടുതൽ തേങ്ങ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട് തന്നെയാണ് ഉത്തരം അല്ലേ. തമിഴ്നാടിനെ ആശ്രയിച്ചാണ് പല കാര്യങ്ങളും പല ആഘോഷങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം. പറഞ്ഞു വരുന്നത് തേങ്ങ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്, പക്ഷെ തെങ്ങ് വെട്ടിക്കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. എന്താ സംഗതി എന്നല്ലേ, അടുത്ത കാലത്തായിട്ട് വന്നൊരു ട്രെൻഡാണെന്ന് വേണമെങ്കിലും പറയാം. പാറശാലയാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് വളർത്തൽ നഷ്ടമാണെന്ന വിലയിരുത്തലിൽ ഗ്രാമപ്രദേശങ്ങളിലെ തെങ്ങുകൾ വ്യാപകമായിട്ട് വെട്ടിമാറ്റുകയാണ്. ഇത്തരത്തിൽ വെട്ടുന്ന തെങ്ങുകൾ വാങ്ങാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങളും ഇപ്പൊ സജീവമാണ് കേട്ടോ. മാസങ്ങളായിട്ട് തെങ്ങിൻ തടികളുമായിട്ട് നമ്മുടെ അതിർത്തി കടക്കുന്ന ലോറികളാണ് സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ച. ഏറ്റവും ദിവസം തെങ്ങ് വാങ്ങി നൽകാനായിട്ട് ഇടനിലക്കാരും അതിർത്തി ഗ്രാമങ്ങളിൽ നല്ല രീതിയിൽ സജീവമാണ്. തുച്ഛമായ വിലയ്ക്ക് കേരളത്തിൽ നിന്ന് വാങ്ങുന്ന തെങ്ങിൻ തടികൾക്ക് തമിഴ്നാട്ടിൽ വൻ ഡിമാൻഡാണ്. കളിമൺ ചൂളകളിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ളത്. അതേസമയം തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും അധികം തേങ്ങയും കരിക്കും കയറ്റി അയക്കുന്നത്. കൂടാതെ വിവിധ ബ്രാൻഡുകളിലായിട്ട് ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണയും വ്യാപകമായിട്ട് കേരള വിപണിയിൽ എത്തുന്നുണ്ടത്ര. ഇത് കണ്ടെത്താൻ പ്രത്യേക സ്കോഡിന്റെ പരിശോധനയൊക്കെ മുമ്പ് നടത്താറുണ്ടായിരുന്നു, ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. തെങ്ങിൻ തോപ്പുകളും പുരയിടങ്ങളും റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ തുച്ഛ വിലയ്ക്ക് വാങ്ങി ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. തെങ്ങുകളിൽ നിന്നുള്ള ആദായം കുറയുന്നു. മണ്ടരി പോലുള്ള രോഗബാധ, തൊഴിലാളി ക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണമാണ് പലരും വലിയ തോട്ടങ്ങളിലെ തെങ്ങുകൾ പൂർണ്ണമായും വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് തിരിയുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തേങ്ങയ്ക്ക് വിലയിടിഞ്ഞപ്പോൾ കർഷകർ തെങ്ങുകൾ വെട്ടിമാറ്റി റബ്ബർ വെച്ച് പിടിപ്പിച്ചൊരു ട്രെൻഡൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് റബ്ബറിന് വിലയിടിഞ്ഞപ്പോൾ തേങ്ങയ്ക്ക് വില കൂടി. അങ്ങനെ കർഷകർക്ക് വീണ്ടും അതൊരു ഇരുട്ടടിയായി എന്ന് വേണമെങ്കിൽ പറയാം. കർഷകർക്ക് ന്യായവില ലഭ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോ ഉയർന്നു വരുന്ന ഒരു കാര്യം. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം തേങ്ങ കേരളത്തിലേക്ക് വരികയും അതേസമയം തന്നെ കേരളത്തിലുള്ള തെങ്ങുകളൊക്കെ മുറിച്ച് അതിന്റെ തടി ലോറികളിൽ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും മലയാളികളൊന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. അതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരെ നോക്കി ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സോണം.
5: ലക്സൺ ടാറ്റ, മേവറു, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര കൊലമതിലുള്ള
7: JM Architects, Government Approved, ISO Certified Civil Engineers and Builders. Contact 944-771-7171.
8: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC Diamond Convention Center ന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
9: GC

0: ടേക്ക് എ ബ്രേക്ക്.
1: ഹോട്ടലുകളിലെ ചെക്ക് ഇൻ പോളിസി മാറുകയാണ്. അതായത് ആധാർ കോപ്പിക്ക് പകരം ഡിജിറ്റൽ പരിശോധന, അതാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. ഈ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് സ്വകാര്യത സംരക്ഷിക്കുകയാണ് കേട്ടോ. ഒരു വ്യക്തിയുടെ ആധാർ പകർപ്പ് ഹോട്ടലിൽ സൂക്ഷിക്കുമ്പോൾ അതിലെ പേര്, വിലാസം, ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സ്ഥാപനത്തിന്റെ രേഖകളിൽ നിലനിൽക്കും. സ്വാഭാവികം ഇത്തരം രേഖകൾ ചോർന്നാൽ വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹോട്ടലിൽ മുറികളെടുക്കുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് നിർബന്ധമായി നൽകേണ്ട സാഹചര്യം ഒഴിവാക്കുന്ന ഒരു പുതിയ സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നത്. ഹോട്ടലുകളിലും പരിപാടി സംഘാടകരും ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളുടെ ആധാർ കാർഡിന്റെ പകർപ്പെടുത്ത് സൂക്ഷിക്കുന്ന രീതിക്ക് പകരം ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ തിരിച്ചറിയൽ പരിശോധിക്കുന്നതിനാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതായത് പേപ്പർ രൂപത്തിലുള്ള ആധാർ വിവരശേഖരണം കുറയ്ക്കുകയും വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നിലവിൽ പല ഹോട്ടലുകളിലും മുറി ബുക്ക് ചെയ്യുമ്പോഴും ചെക്ക് ഇൻ ചെയ്യുമ്പോഴും ഉപഭോക്താക്കളുടെ ആധാർ കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെടുന്ന ഒരു രീതിയുണ്ട്. ചില സ്ഥാപനങ്ങൾ തിരിച്ചറിയൽ രേഖയ്ക്കൊപ്പം ഉപഭോക്താവിന്റെ ചിത്രവും ശേഖരിക്കുന്നുണ്ടത്രേ. എന്നാൽ ഇത്തരം രേഖകൾ കടലാസായി ശേഖരിച്ച് സൂക്ഷിക്കുന്നത് വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന ആശങ്ക തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായിട്ടാണ് ഈ ആധാർ വിവരങ്ങൾ ഡിജിറ്റൽ രീതിയിൽ പരിശോധിക്കുന്ന സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ പുതിയ സംവിധാനത്തിൽ ഹോട്ടലുകൾക്കും മറ്റും തിരിച്ചറിയൽ പരിശോധന ആവശ്യപ്പെടുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്ക് ഉപഭോക്താവിന്റെ തിരിച്ചറിയൽ ആധാരടിസ്ഥാനത്തിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് QR കോഡ് സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ പുതിയ ആധാർ ആപ്ലിക്കേഷനോ ഉപയോഗിക്കുന്ന രീതിയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഹോട്ടൽ ജീവനക്കാർക്ക് ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി കൈപ്പറ്റി ഫയലിൽ സൂക്ഷിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഈ മാറ്റത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് പറഞ്ഞല്ലോ, സ്വകാര്യത സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പുതിയ സംവിധാനം നടപ്പാക്കുന്നതോടെ ഹോട്ടൽ ചെക്ക് ഇൻ നടപടികളും വേഗത്തിലാകുമെന്ന പ്രതീക്ഷയുണ്ട്. രേഖയുടെ പകർപ്പെടുക്കുക, അത് പരിശോധിക്കുക, ഫയൽ ചെയ്യുക തുടങ്ങിയ നടപടികളൊക്കെ ഒഴിവാക്കി ഡിജിറ്റൽ പരിശോധനയിലൂടെ തിരിച്ചറിയൽ സ്വീകരിക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ ഈസി ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ. അപ്പോൾ ഹോട്ടൽ മേഖലയിലെ രേഖാ സംരക്ഷണ ചെലവും ഇതുവഴി കുറയും. എന്തായാലും വളരെ നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അതിന്റെ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ടേക്ക് എ ബ്രേക്കിൽ അപ്ഡേഷൻസ് അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലൻ ജി മാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ബോബു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളൊക്കെ ഏറെ ചർച്ച ചെയ്ത ഒരു അഭിമാന പാതയുടെ ചിലവ് ഇരട്ടിയായിരിക്കുകയാണ്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത്. ചിലവ് 2,00,000 കോടി കടക്കുമെന്നാണ് നിലവിലത്തെ കണക്കുകൾ. രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയാണ് കേട്ടോ ഈ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി എന്ന് പറയുന്നത്. പുതുക്കിയ കണക്കനുസരിച്ചാണ് ചിലവ് വർദ്ധിച്ചത്. 1.1 ലക്ഷം കോടി രൂപ കണക്കാക്കിയിരുന്നിടത്ത് ഇന്ന് പദ്ധതിക്കായിട്ട് കണക്കാക്കുന്ന 2.1 ലക്ഷം കോടി രൂപയാണ്. അതായത് പുതുക്കിയ എസ്റ്റിമേറ്റിന് അനുമതി ലഭിക്കാനായിട്ട് മന്ത്രിസഭയ്ക്ക് മുന്നിൽ ഇത് സമർപ്പിച്ചും കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ ഭൂമി ഏറ്റെടുക്കലിനുണ്ടായ കാലതാമസം, ജപ്പാനിൽ നിന്ന് ട്രെയിൻ സിറ്റ് ലഭിക്കാനുണ്ടായ താമസം എന്നിവയാണ് ചെലവ് വർദ്ധിക്കാനുള്ള കാരണം. 2030 പദ്ധതി പൂർത്തിയാകുമെന്നും ആദ്യഘട്ടം 2027 ഓഗസ്റ്റോടെ പ്രവർത്തനക്ഷമമാകുമെന്നുമാണ് റെയിൽവേ മന്ത്രാലയം അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പദ്ധതിക്കായുള്ള ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നായിരിക്കും അധിക ധനസഹായവും ലഭ്യമാക്കുക എന്നാണ് അധികൃതർ നിലവിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ പദ്ധതിക്ക് ആവശ്യമായ 1.1 ലക്ഷം കോടി രൂപ ലഭ്യമായത് ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നും ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയിൽ നിന്നുമാണ്. അതിവേഗ ട്രെയിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ടെന്നും ഇവയിൽ ഓരോന്നിനും ഏകദേശം 390 കോടി രൂപ മുതൽ 400 കോടി രൂപ വരെ ചെലവാകുമെന്നും അധികൃതർ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു അഭിമാന പദ്ധതിയുടെ ചെലവ് ഇരട്ടിയായെങ്കിൽ പോലും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നടത്തിപ്പിൽ നിന്ന് പിന്മാറിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയിട്ടില്ല. തീർച്ചയായിട്ടും ഇത് രാജ്യത്തിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന ഒരു പ്രോജക്ട് തന്നെയായിരിക്കും. ബാക്കി അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. Keep on listening, ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
6: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

കൊച്ചിക്കാർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത. കൊച്ചിയിലെ സിനിമ ഇനി വേറെ ലെവലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 4K HDR LED സ്ക്രീനുമായിട്ട് UFO സിനിമ സൊല്യൂഷൻസ് എത്തിയിരിക്കുകയാണ്. സിനിമാ പ്രദർശന രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യയാണ് ഞാനീ പറഞ്ഞത്. കമ്പനിയുടെ പ്രീമിയം ലാർജ് ഫോർമാറ്റ് സിനിമാ സംവിധാനമായിട്ടുള്ള മാക്നോവയുടെ ആദ്യ ഓഡിറ്റോറിയമാണ് കൊച്ചിയിലെ കാക്കനാട് മാജിക് ഫ്രെയിംസിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞത്. അതായത് ഇന്ത്യയിലെ അക്കോസ്റ്റിക് ട്രാൻസ്പെറന്റ് ഡയറക്ട് വ്യൂ 4K HDR LED സിനിമാ സ്ക്രീൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പരമ്പരാഗത പ്രൊജക്ടർ ഉപയോഗിച്ച് സ്ക്രീനിലേക്ക് ചിത്രം പതിപ്പിക്കുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്ക്രീനിൽ തന്നെ ചിത്രം സൃഷ്ടിക്കുന്ന ഡയറക്ട് വ്യൂ LED സാങ്കേതിക വിദ്യയാണ് മാക്നോവയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ മാക്നോവ സ്ക്രീനിന് 14 മീറ്റർ വീതിയും 6 മീറ്റർ ഉയരവുമുണ്ട്. 3.91 mm പിക്സൽ പിച്ചുള്ള സ്ക്രീനിൽ DCI അംഗീകൃത ഡയറക്ട് വ്യൂ LED സാങ്കേതിക വിദ്യയും 4K HDR ശേഷിയും ഉൾക്കൊള്ളുന്നതാണ്. സാധാരണ പ്രൊജക്ഷൻ സംവിധാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തെളിച്ചം, കൂടുതൽ ആഴമുള്ള കറുപ്പ് നിറം, മികച്ച കോൺട്രാസ്റ്റ്, സ്ക്രീനിലുടനീളം ഒരേ നിലവാരത്തിലുള്ള ദൃശ്യ ഗുണമേന്മ എന്നിവയാണ് സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതകളായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. മാക്നോവയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് അക്കോസ്റ്റിക് ട്രാൻസ്പെറന്റ് സംവിധാനം. സാധാരണ LED സ്ക്രീനുകളിൽ ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്ന സ്പീക്കറുകൾ സ്ക്രീനിന് പിന്നിൽ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ മാക്നോവയിൽ ശബ്ദം കടന്നുപോകാൻ കഴിയുന്ന രീതിയിലാണ് സ്ക്രീൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ സ്പീക്കറുകൾ നേരിട്ട് സ്ക്രീനിന് പിന്നിൽ സ്ഥാപിക്കാനാകും. ഇതുവഴി സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളുമായി സംഭാഷണം, സംഗീതം, ശബ്ദപ്രവാഹങ്ങൾ എന്നിവ കൂടുതൽ സ്വാഭാവികമായി ഒത്തുചേരുന്ന ശബ്ദാനുഭവം ലഭിക്കും. ഹൈലൈറ്റ് ബൈ കൈവേയിങ് സാങ്കേതിക വിദ്യയാണ് മാക്നോവയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് ഇമ്മേഴ്സീവ് ഓഡിയോയും പൾസ് സിനിമ സ്പീക്കറും സംവിധാനത്തിന്റെ ഭാഗമാണ്. അതിനാൽ വലിയ സ്ക്രീൻ മാത്രമല്ല കേട്ടോ, ദൃശ്യവും ശബ്ദവും ഒരുമിച്ച് മെച്ചപ്പെടുത്തുന്ന സമഗ്രമായ പ്രീമിയം സിനിമാ അനുഭവമാണ് മാക്നോവയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ ഏകദേശം 10,000 സിനിമാ സ്ക്രീനുകൾ ഉണ്ടെങ്കിലും അതിൽ ഏകദേശം 50 എണ്ണം മാത്രമാണ് നിലവിൽ പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീനുകളായിട്ട് പ്രവർത്തിക്കുന്നത്. വീട്ടിലിരുന്ന് ഉയർന്ന നിലവാരത്തിലുള്ള ദൃശ്യ ശ്രവ്യ സംവിധാനങ്ങളിൽ സിനിമ കാണാനുള്ള സൗകര്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് വീട്ടിൽ ലഭിക്കാത്ത തരത്തിലുള്ള അനുഭവം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത്തരം സാങ്കേതിക വിദ്യയിലേക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്നും കമ്പനി വിലയിരുത്തുന്നുണ്ട്. അതായത് നമ്മുടെ കൊച്ചിക്ക് പിന്നാലെ മാക്നോവയെ ഇന്ത്യയിലെ മറ്റ് വിപണികളിലേക്കും എത്തിക്കാനാണ് UFO സിനിമ സൊല്യൂഷന്റെ പ്രധാന പദ്ധതി എന്ന് പറയുന്നത്. എന്തായാലും കൊച്ചിയിലാണ് ഈ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യ 4K HDR LED സ്ക്രീനുമായിട്ട് UFO സിനിമ സൊല്യൂഷൻസ് എത്തിയിട്ടുള്ളത്. അതൊരു മികച്ച എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തീർച്ചയായും. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: എഥനോളിനായിട്ട് ചോളം, അതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പിന്നാലെ കോഴിമുട്ടയുടെയും വില വർദ്ധിച്ചിരിക്കുകയാണ്. എഥനോൾ നയം ശരിക്കും ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിനും വഴിവെക്കുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കോഴിമുട്ടയുടെയും ഇറച്ചിയുടെയും വില വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് എഥനോളിന്റെ ഉത്പാദനത്തിനായിട്ട് നമ്മുടെ ചോളത്തിന്റെ ഉപയോഗം കുത്തനെ കൂട്ടിയതാണ് രാജ്യത്ത് കോഴിമുട്ട വില വർദ്ധിക്കാൻ കാരണമായത്. ഒരു വർഷത്തിനിടെ മുട്ട വിലയിൽ 40% വർധനവാണ് രേഖപ്പെടുത്തിയത്. കോഴിത്തീറ്റയിലെ പ്രധാന ഘടകമായിട്ടുള്ള ചോളത്തിന്റെ ലഭ്യത കുറഞ്ഞതാണ് വിപണിയിൽ തിരിച്ചടിയായത്. ആവശ്യത്തിൽ കൂടുതൽ ഉത്പാദിപ്പിച്ചിരുന്നതിനാൽ ഇന്ത്യ നേരത്തെ ചോളം കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ ചോളം ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുട്ട വിലയിൽ 35 മുതൽ 40% വരെ വിലവർദ്ധനമുണ്ടായി. തണുപ്പുകാലം അടുക്കുന്നതോടെ ആവശ്യക്കാരുടെ എണ്ണം കൂടുമെന്നതിനാൽ ഇനിയും വില ഉയരാൻ തന്നെയാണ് സാധ്യത. കർഷകർക്ക് സാമ്പത്തിക ബാധ്യത കൂടിയുണ്ട് കേട്ടോ. 3 വർഷം മുമ്പ് 10 14,000 രൂപ ഉണ്ടായിരുന്ന ചോളത്തിന് ഇപ്പോൾ 26,500 രൂപയായി. കഴിഞ്ഞ 5 മാസത്തിനിടെ മാത്രം 20% വർധനവാണ് കോഴി വളർത്തൽ മേഖലയിലെ മൊത്തം ഉൽപാദന ചെലവിന്റെ. 65 മുതൽ 75% തീറ്റയ്ക്ക് തന്നെയാണ് ചിലവാകുന്നത്. അതിനാൽ തീറ്റ വിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധനവ് പോലും മുട്ടയുടെയും കോഴിയിറച്ചിയുടെയൊക്കെ വിലയിൽ നേരിട്ട് തന്നെ ബാധിക്കും. ചോളത്തിന്റെ ലഭ്യത കുറവിന് പുറമെ കടുത്ത ചൂടും കാലാവസ്ഥാ വ്യതിയാനവും സോയാബീൻ അടക്കമുള്ള മറ്റ് ചേരുവകളുടെ വിലവർദ്ധനയും ഉൽപാദന ചെലവിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇറക്കുമതി കൂടുമെന്നുള്ളൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ മുൻപ് വൻതോതിൽ ചോളം കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ ആഭ്യന്തര ആവശ്യകത ഉയർന്നതോടെ കയറ്റുമതി അങ്ങ് സ്റ്റോപ്പായി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചോളം ഇറക്കുമതി 10 ലക്ഷം ടൺ എന്ന ഉയർന്ന നിലയിലെത്തി. മ്യാൻമാർ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്ന് ജനിതക മാറ്റം വരുത്താത്ത ചോളമാണ് ഇന്ത്യ നിലവിൽ വാങ്ങുന്നത്. 5 ലക്ഷം ടൺ ചോളമാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്. എന്തായാലും എഥനോൾ നയത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ പഞ്ചസാരയ്ക്ക് പിന്നാലെ കോഴിമുട്ടയുടെയും വില ഇങ്ങനെ കുതിച്ചുയരാനായിട്ട് കാരണമായത്. കാരണം ചോളത്തിന്റെ ലഭ്യത കുറവ് തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്, സ്റ്റേ ട്യൂൺ.

0: സ്വപ്നം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: Time signature 24, BPM 76, song Purumanam, love ballad.

ടേക്ക് എ ബ്രേക്ക്. സർക്കാർ അവതരിപ്പിക്കുകയും ദക്ഷിണേന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ എല്ലാം കടത്തിവെട്ടി കേരളം ഏറ്റവും കൂടുതൽ മുന്നിലെത്തുകയും ചെയ്തൊരു പദ്ധതിയുണ്ട്, പി എം സൂര്യഘർ. പുരപ്പുറ സോളാർ പദ്ധതിയിൽ എറണാകുളത്തിന്റെ തേരോട്ടമാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് പദ്ധതിയിലേക്കായി ആകെ അപേക്ഷിച്ച അപേക്ഷകൾ 4.36 ലക്ഷമാണ്. 3.37 ലക്ഷം വീടുകളിൽ പുരപ്പുറ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നുള്ള ഉൽപാദന ശേഷി 1282.27 മെഗാവാട്ടാണ്. സബ്സിഡിയായിട്ട് 2.83 കോടിയും കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ആന്ധ്രാപ്രദേശിൽ നിന്ന് 9.43 ലക്ഷം അപേക്ഷകൾ ലഭിക്കുകയും 3.48 ലക്ഷം വീടുകളിൽ പുരപ്പുറ സോളാർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും സ്ഥാപിത ശേഷി 998.38 മെഗാവാട്ട് മാത്രമാണ്. സബ്സിഡിയായി നേടിയതാകട്ടെ 1876.99 കോടി രൂപയും. കർണാടകയിൽ 37,387 വീടുകളിലെ പദ്ധതി പ്രകാരം സോളാർ സ്ഥാപിച്ചിട്ടുള്ളൂ. ശേഷി വെറും 100.01 മെഗാവാട്ട്. സബ്സിഡി നേടിയത് 175.53 കോടി. തമിഴ്നാട്ടിൽ 1.08 ലക്ഷം വീടുകളിലായിട്ട് വെറും 339.39 മെഗാവാട്ടാണ്. കേരളത്തിൽ 50,000 വീടുകൾ പദ്ധതിയിലുള്ള എറണാകുളം ജില്ലയാണ് ഏറ്റവും മുന്നിൽ. 35,000 വീടുകളുമായിട്ട് തൃശൂർ രണ്ടാമത് തന്നെ ഉണ്ട് കേട്ടോ. തെക്കൻ കേരളത്തിന്റെ ആധിപത്യമാണ് ടോപ്പ് ഫൈവിൽ. തിരുവനന്തപുരം ജില്ല 30,000-ൽ പരം വീടുകളുമായിട്ട് മൂന്നാമതും കൊല്ലം 25,000-ലേറെ വീടുകളുമായിട്ട് നാലാമതുമാണ്. 25,000-ഓളം വീടുകളുമായിട്ട് നമ്മുടെ ആലപ്പുഴയും തൊട്ടു പിറകിൽ തന്നെയുണ്ട്. എന്തായാലും പി എം സൂര്യഘർ പദ്ധതി പ്രകാരം 3 വിഭാഗങ്ങളിലായിക്കാണ് ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുക. 1 കിലോവാട്ട് സോളാർ സിസ്റ്റം വെക്കുന്നവർക്ക് 30,000 രൂപ, 2 കിലോവാട്ടിന് 60,000 രൂപ, 3 കിലോവാട്ടിന് പരമാവധി 78,000 രൂപ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഈ ഒരു പുരപ്പുറ സോളാറിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ ഉപയോഗം കൂടിയതോടുകൂടി തീർച്ചയായിട്ടും ഇതൊരു ബെനിഫിറ്റ് തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ് വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
4: അതിന് വനീത അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരഗ നരകശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണയ സൂടിയ വാടല് ചൂടിയ വാകള വാടിയ സിന്ധയ്ക്കും പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ ആയർദം മായ നീ

ടേക്ക് എ ബ്രേക്ക്. കുഞ്ഞുങ്ങളിലെ അർബുദത്തിന്റെ വേദന അകറ്റാൻ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒറ്റ തവണ പോലും കണ്ടു നിൽക്കാനാവില്ല അർബുദബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന. കുഞ്ഞുങ്ങളുടെ ആ തീരാ വേദനയിൽ കണ്ണു നനഞ്ഞ് അഞ്ജന ആലോചിച്ചതൊന്നേയുള്ളൂ, അതല്പമെങ്കിലും ഒന്ന് കുറയ്ക്കാനാവുമോ? നേഴ്സ് അങ്ങനെ ഗവേഷകയായി. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ സ്റ്റാഫ് നേഴ്സായിട്ടുള്ള കൊയിലാണ്ടി സ്വദേശി ജി എൻ അഞ്ജനയെ തേടിയെത്തിയത് ലോകത്തിലെ പ്രമുഖ അർബുദ ഗവേഷണ സ്ഥാപനങ്ങൾ നൽകുന്ന രണ്ട് അന്താരാഷ്ട്ര നഴ്സിംഗ് ഫെലോഷിപ്പുകളാണ്. കീമോതെറാപ്പി നൽകുമ്പോൾ ചില കുട്ടികളിൽ വായിലും അന്നനാളത്തിലും കുടലിലുമെല്ലാം വ്രണം വരാറുണ്ട്. ഭക്ഷണം ഇറക്കാനാവാതെ സ്ഥിതിയിലാവും. വായ്പുണ്ണ് വരുന്നതും അതിന്റെ തീവ്രത കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്ന വിഷയത്തിലെ പഠനമാണ് അമേരിക്കയിലെ ടെന്നീസിയിലുള്ള സെന്റ് ജൂഡ് ചിൽഡ്രൻസ് ക്യാൻസർ റിസർച്ച് ഹോസ്പിറ്റലിന്റെ ഫെലോഷിപ്പിന് അർഹയാക്കിയത്. നഴ്സായതിനാൽ മരുന്നുപയോഗിച്ചുള്ള പരീക്ഷണങ്ങളൊന്നും സാധ്യമല്ല. ആയതിനാൽ തന്നെ ഒരു വായ പരിചരണ ബണ്ടിൽ, അതായത് ഓറൽ കെയർ ബണ്ടിൽ അഞ്ജന വികസിപ്പിച്ചെടുത്തു. 6 മാസത്തിനിടെ ആശുപത്രിയിലെത്തിയ 202 കുട്ടികളിൽ നടത്തിയ പരീക്ഷണത്തിൽ വായ്പുണ്ണ് വരുന്നത് 70% കുറയുന്നതായി കണ്ടെത്തി. വരുന്നവരിൽ തീവ്രത കുറയ്ക്കാനുമായി 100-ൽ 12 കുട്ടികൾക്ക് ഭക്ഷണത്തിന് ട്യൂബ് ഇടേണ്ടി വന്നിരുന്നിടത്ത് 2 മാത്രമായി ചുരുങ്ങി. സ്നോഫി ഫൗണ്ടേഷന്റെ മൈ ചൈൽഡ് മാസ്റ്റേഴ്സ് പദ്ധതിയുടെ സഹകരണത്തോടെ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് പീഡിയോട്രി ഓങ്കോളജി 3 വർഷത്തേക്ക് നൽകുന്ന 16.7 ലക്ഷം രൂപയുടെ ഫെലോഷിപ്പാണ് രണ്ടാമത്തേത്. വികസ്വര രാജ്യങ്ങളിലെ നഴ്സുമാരുടെ ശാക്തീകരണ ലക്ഷ്യമിട്ട് നൽകുന്ന ഫെലോഷിപ്പുകളിൽ ആദ്യത്തേത് 5 രണ്ടാമത്തേത് 4 സീറ്റാണുള്ളത്. 2 ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് എറണാകുളം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്ന് BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള അഞ്ജന. എന്തായാലും ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ അർബുദ വേദന അകറ്റാൻ പ്രത്യക്ഷപ്പെട്ട ഒരു മാലാഖ തന്നെയാണ് ഈ നഴ്സ്. ഇതോടെ നമ്മൾ ടേക്ക് എ ബ്രേക്ക് വൈറ്റ് ചെയ്യുന്നു. വൺസ് അഗൈൻ ഗുഡ് ഈവനിംഗ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ച്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെ ലൈഫിലേക്ക് ചില മനുഷ്യർ കടന്നു വരുന്നത് ഒരു അതിഥിയെ പോലെയാവും. ഒരുപക്ഷെ മാസങ്ങളോ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളോ മാത്രമേ അവർ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും ബന്ധങ്ങളുടെ വലിപ്പം അളക്കുന്നത് എത്ര കാലം ഒപ്പമുണ്ടായിരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. 10 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാളേക്കാൾ ചിലപ്പോൾ 10 മാസം മാത്രം കൂടെ ഉണ്ടായിരുന്ന ഒരാളാകും നമ്മളെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. സമയമെന്നത് വെറുമൊരു കണക്ക് മാത്രമാണ്. ചിലർ നമ്മോടൊപ്പം ചിലവഴിച്ച ആ ചെറിയ കാലയളവിൽ നമ്മൾ ജീവിച്ചു തീർത്തത് ഒരായുസിൻ്റെ സന്തോഷങ്ങളാവും. അവർ പോയി കഴിയുമ്പോൾ ബാക്കിയാകുന്ന ശൂന്യതയല്ല, മറിച്ച് അവർ നൽകിയ ആ നല്ല നിമിഷങ്ങളെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ദൈർഘ്യം കുറഞ്ഞതുകൊണ്ട് ആരും നമുക്ക് പ്രിയപ്പെട്ടത് അല്ലാതാകുന്നില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ട്രെയിനിലോ ബസ്സിലോ നടത്തിയ ദീർഘദൂര യാത്രകളിൽ പരിചയപ്പെട്ട ചില മനുഷ്യരുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് വെറും ഒരു വർഷം മാത്രം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ. ഇപ്പോൾ അവരെവിടെയാണെന്ന് പോലും നമുക്കറിയില്ലായിരിക്കും. പക്ഷേ ആ ചെറിയ കാലയളവിൽ നമ്മൾ പങ്കുവച്ച ചിരികൾക്കും സംസാരങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും സങ്കടം വന്ന ഒരു നിമിഷത്തിൽ ഒപ്പമിരുന്ന് ആശ്വസിപ്പിച്ചത് ഒരുപക്ഷെ അങ്ങനെ വന്നു പോയ ഏതെങ്കിലും ഒരു സുഹൃത്താവും. അവർ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കാൻ വന്നവരല്ല, മറിച്ച് ആ ഒരു പ്രത്യേക സമയത്ത് നമുക്കൊരു താങ്ങായി ഈ പ്രകൃതി തന്നെ നമ്മുടെ അടുത്തേക്ക് അയച്ചവരാണവർ. ആ സൗഹൃദം ചെറുതായിരുന്നെങ്കിലും അത് തന്ന ആശ്വാസം വളരെ വലുതായിരുന്നു. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രണയം എപ്പോഴും ഒരുമിച്ച് ജീവിച്ച് മരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ചില പ്രണയങ്ങൾ ഒരു ചെറിയ മഴ പോലെയാണ്, പെട്ടെന്ന് വരും, നമ്മെ ആകെ നനയ്ക്കും, പിന്നെ പെയ്തു തോരും. ഒരുപക്ഷെ വളരെ കുറച്ചു കാലം മാത്രം നീണ്ടുനിന്ന ഒരു പ്രണയം നിങ്ങൾക്കുണ്ടായിരിക്കാം. അത് മുന്നോട്ട് പോയില്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാളെ എങ്ങനെ കരുതണമെന്നും നിങ്ങളെ തന്നെ എങ്ങനെ സ്നേഹിക്കണമെന്നും ആ ചെറിയ ബന്ധം നമ്മളെ ഒരുപാട് പഠിപ്പിച്ചു. അത് അവസാനിച്ചു എന്നത് ശരിയാണ്, പക്ഷേ അവർ തന്ന ആ മനോഹരമായ നിമിഷങ്ങൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ലൈഫിൽ ചില ആളുകൾ വരുന്നത് തന്നെ ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ്. ആ ചെറിയ കാലത്തെ പ്രണയത്തെ നഷ്ടമായി കാണാതെ അതൊരു മനോഹരമായ അനുഭവമായി കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വലിയൊരു സമാധാനം കിട്ടും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ പലപ്പോഴും ഏറ്റവും ആഴത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടാവുക തീർത്തും അപരിചിതരായ മനുഷ്യരോടാവും. ഒരാശുപത്രി വരാന്തയിൽ കാത്തിരിക്കുമ്പോഴോ മഴയത്ത് ഒരു കടത്തിണ്ണയിൽ നിൽക്കുമ്പോഴോ പരിചയപ്പെട്ട ഒരാൾ, പേരറിയാത്ത ആ മനുഷ്യർ അവരുടെ ലൈഫിലെ വലിയൊരു സങ്കടമോ പ്രശ്നമോ നമ്മോട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അവർ നമ്മോട് പങ്കുവച്ചിട്ടുണ്ടാവും. മഴ തോരുമ്പോൾ അല്ലെങ്കിൽ അവർക്കുള്ള ബസ് വരുമ്പോൾ ആ സംസാരം അവിടെ തീരും. പിന്നീട് ഒരിക്കലും നമ്മളവരെ കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സമാനമായൊരു പ്രശ്നം നേരിടുമ്പോൾ അന്ന് ആ അപരിചിതൻ പറഞ്ഞ വാക്കുകളാവും നമുക്ക് കരുത്തേകുന്നത്. നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ആ പരിചയം നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റമാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. സമയത്തിന്റെ ദൈർഘ്യമല്ല, ഓർമ്മകളുടെ ആഴമാണ് എപ്പോഴും വലുത്. ഈ മനുഷ്യർ മാത്രമല്ല, ചിലയിടങ്ങളും അങ്ങനെയാണ്. ജോലി ആവശ്യങ്ങൾക്കോ പഠിക്കാനുമായി നമ്മൾ കുറച്ചു കാലം മാത്രം താമസിച്ച ചില നഗരങ്ങളോ ഹോസ്റ്റൽ മുറികളോ ഉണ്ടാവും. വാടക വീട് മാറിപ്പോരുമ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്കും. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം അവിടെ തന്നെ ബാക്കി വെച്ചാവും നമ്മൾ ഇറങ്ങിപ്പോവുക. എന്നും രാവിലെ ചായ കുടിച്ചിരുന്ന ആ ചെറിയ കട, അവിടെ നമ്മൾ കണ്ടിരുന്ന സ്ഥിരം മുഖങ്ങൾ, വൈകുന്നേരങ്ങളിൽ വെറുതെ നോക്കി നിന്നിരുന്ന ആ ബാൽക്കണി, അവിടുത്തെ താമസം വളരെ കുറച്ചു കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ആ നഗരം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെറിയ കാലയളവിലാണ് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞതും വളർന്നതുമെന്ന് മനസ്സിലാവും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ കുട്ടിക്കാലത്ത് അവധിക്കാലം ചെലവഴിക്കാൻ പോയിരുന്ന തറവാട് വീടോ? അന്ന് അവിടെ വെച്ച് കളിച്ചിരുന്ന ആ ചെറിയ കളികളൊക്കെ ഓർത്തു നോക്കി. ആകെ 2 മാസത്തെ അവധി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നും നമ്മുടെ മനസ്സിലെ ഏറ്റവും സുരക്ഷിതമായ ഓർമ്മകൾ ആ 2 മാസങ്ങളാണ് ഉള്ളത്. അതുപോലെ വളരെ കുറച്ചു കാലം മാത്രം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വളർത്തുമൃഗം, അത് ജീവിച്ചത് കുറച്ചു കാലം മാത്രമാണെങ്കിലും അത് നമുക്ക് തന്ന സ്നേഹവും സന്തോഷവും നിഷ്കളങ്കമായിരുന്നു. ലൈഫിൽ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഓടി ഒളിക്കുന്നത് ആ പഴയ അവധിക്കാലത്തേക്കും ആ നിഷ്കളങ്കമായ ഓർമ്മകളിലേക്കുമാണ്. ശരിയാണ്, സമയം ചെറുതായിരുന്നു. പക്ഷേ ആ ഓർമ്മകൾക്ക് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മളെ ചിരിപ്പിക്കാനുള്ള, ചിന്തിപ്പിക്കാനുള്ള കഴിവുണ്ട്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എല്ലാ നല്ല കാര്യങ്ങളും എക്കാലവും നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളുടെ ഭംഗി തന്നെ അത് വളരെ കുറച്ചു കാലം മാത്രം നിൽക്കുന്നു എന്നതിലാണ്. ഒരു നല്ല സുഗന്ധം പോലെയാണത്, പെട്ടെന്ന് കടന്നു വരും, നമ്മളെ സന്തോഷിപ്പിക്കും, പിന്നെ അത് മാഞ്ഞു പോവും. എല്ലാം എക്കാലത്തേക്കും പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നത്. വന്നുപോയവർ നമുക്ക് നൽകിയത് നല്ല ഓർമ്മകളാണെങ്കിൽ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക. എത്ര കാലം അവർ നിന്നു എന്നതിലല്ല, നിന്ന സമയത്ത് അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിലാണ് കാര്യം. ആ ചെറിയ കാലവും വലിയ ഓർമ്മകളും ഒരു പുഞ്ചിരിയോടെ ഓർക്കാൻ നിങ്ങൾക്കെന്നും കഴിയട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ദിന തങ്ങളുടെ വിരോധം ദിന തങ്ങളുടെ വിരോധം.

സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എൻ്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നോൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.